ക്രേധീ ഇന്ദ്രഃ പശ്ചാദിന്ദ്രഃ പുരസ്താദിന്ദ്രോ അസ്മാം അഭിപാതു വിശ്വതാഃ ഇന്ദ്രോ ജിഘാഗ്ഞസതാം മനാഗ്ഞസി വിശൂചീനാവ്യസ്യതാത് സമിദാസി സമിദ്ധോ മേ അഗ്നേ ദീദിഹി സമേദ്ധാതേ അഗ്നേ ദീദ്യാസം.

0: ओम नमः शिवाय।
1: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: ഈ ദേഹം ഞാനല്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട്, മനസ്സ് ഉണ്ട് അല്ലേ? ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേഹമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കും. സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ദേഹവുമില്ല, മനസ്സുമില്ല, പക്ഷെ ഞാനുണ്ട്. ഈ വ്യക്തിബോധമായ ഞാനില്ല, ഈ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല. പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ? സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു, അസ്തിത്വം, എക്സിസ്റ്റൻസ്, ഞാനുണ്ട്. അപ്പൊ ആചാര്യസ്വാമി പറയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, സുഷുപ്തിയേക സിദ്ധ. സുഷുപ്തിയിൽ ഏതൊന്ന് സിദ്ധിക്കുന്നുവോ, ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ. ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ ഈ ഞാൻ എന്താണ് യഥാർത്ഥത്തില്? ഈ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? ഇതൊക്കെ ആണെങ്കിൽ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈ അഹങ്കാരമോ സുഷുപ്തി അവസ്ഥയിലില്ല. ദിവസം നമ്മളുടെ അനുഭവമാണ്. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു സാധന ചെയ്യ, ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല ഉറക്കമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ഒരു പ്ലാക്കാർഡിൽ എഴുതി വെക്കാം മുമ്പിൽ, കുറച്ചു നേരം ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു സാധനയാണ്, കുറച്ചു ദിവസം ചെയ്യേണ്ടതാണ്. ദെൻ ഓൺലി യു വിൽ ഹാവ് ഇൻട്രോവേർഷൻ. അല്ലാതെ ഈ പ്രഭാഷണം കേട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ പോരാ. നമ്മളുടെ ഉള്ളിൽ നോക്കാൻ ഒരു വഴിയാണ്. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? കുറച്ചു നേരം മുമ്പ് ഞാൻ പുരുഷനായിരുന്നില്ല, സ്ത്രീ ആയിരുന്നില്ല, എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല, സന്തോഷ സന്താപങ്ങളില്ല, ഞാനൊരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ടായി? സുഖമായിരുന്നു തോന്നും, സുഖമായി എണീക്കാനേ തോന്നിയില്ല, സുഖമായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല. പിന്നെ എന്തുണ്ടായിരുന്നു? എന്തോ ഉണ്ടായിരുന്നു അല്ലെ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല എന്ന് ആര് കണ്ടു? സുഖമായിരുന്നു, ആ സുഖം ആര് കണ്ടു? സുഖത്തിനെ ആര് കണ്ടു? ആ സുഷുപ്തി അവസ്ഥയിലുള്ള സുഖത്തിനെ ആരനുഭവിച്ചു? ഏറ്റവും വലിയ വിഷമം, വേദന ഉണ്ടായ ദിവസം പോലും, നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയ ദിവസമാണെങ്കിൽ പോലും, ക്ഷീണിച്ച് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയാൽ ഉറക്കത്തിന് സുഖം. ശരീരം മുറിഞ്ഞാൽ പോലും, കൈകാലുകൾ വെട്ടിയിട്ടാൽ പോലും ഉറങ്ങിപ്പോയാൽ അറിയില്ല. ദേഹത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പൊ അവിടെ എന്തൊന്നുണ്ടോ അതെന്റെ യഥാർത്ഥ സ്വരൂപമാണ്. പക്ഷേ അതും പറഞ്ഞു ഉറങ്ങിയാ മതിയോ? അല്ല, ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ടെത്തണം. ഏതൊന്ന് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ അതീതമോ, ഏതൊന്ന് ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരം മനസ്സും ഒക്കെ പ്രവർത്തിക്കാത്തപ്പോഴും ഉണ്ടോ, അത് എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. അതാണ് യഥാർത്ഥമായ ഞാൻ. ഈ വ്യക്തിബോധമായ ഞാനല്ല, സത്തയായ ഞാൻ, സത്താമാത്ര ശരീരം. ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോ ദേവകി പറയുന്നു, സത്താമാത്രം നിർവിശേഷം നിരീഹം. സത്താമാത്രം ഉണ്ട് എന്നുള്ള കേവല അനുഭവം അത്രേ പറയാൻ പറ്റൂ. അത് ആണല്ല, പെണ്ണല്ല, വ്യക്തിയല്ല, ഉണ്ട് എന്നുള്ള അനുഭവം. അപ്പൊ ആ സുഷുപ്തിയേക സിദ്ധനായ ശിവം ആണ്, ശിവൻ അല്ല. ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ജടാധാരിയായി ത്രിശൂലധാരിയായിട്ട് ഒരു രൂപം മുമ്പിൽ വരും. ഇത് ശിവം, ശിവക്കേവലോഹം, ആ ശിവം ഞാനാണ്. ശുദ്ധമായ ശിവം, പ്രജ്ഞ, ബോധം, അതാണ് ഞാൻ, അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. അത് ഒരിക്കലും നഷ്ടമാവാത്തതാണ്. ഈ നിർവാണ ഷഡ്കം, ഈ ആറ് ശ്ലോകം ആചാര്യസ്വാമികൾ ഏതോ ഒരു ശിഷ്യന് ഉപദേശിച്ചതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഉപദേശിക്കാനായിട്ടാണ്. സ്തോത്രങ്ങളൊക്കെ ഏതെങ്കിലും ദിവ്യക്ഷേത്രങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. പ്രകരണഗ്രന്ഥങ്ങൾ വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതൊക്കെ ഓരോ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചതാണ്. ഇത് ഒരു ശിഷ്യൻ പലവട്ടം ആചാര്യസ്വാമികളോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബ്രഹ്മം, ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം, എനിക്ക് ഉപദേശിക്കൂ. ആചാര്യസ്വാമികൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഒരു ദിവസം ഈ ശിഷ്യൻ ആചാര്യസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടില് ആചാര്യർ ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ടില് ഈ ശിഷ്യൻ വന്നു, കാൽപെരുമാറ്റം കേട്ടതും തിരിഞ്ഞു നോക്കാതെ ശങ്കരൻ ചോദിച്ചു, ആരാണ്? ഞാനോ? ആരാ? അങ്ങനെ വെച്ച ആരാ? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത്ര ഞാൻ തന്നെ. നമുക്ക് പരസ്പരം അറിയുമെങ്കിൽ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ എന്തു പറയും? ഇരുളിൽ ഇരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം. അറിവതിനായി അവനോട് ഓതും പ്രതിവാക്യം ഏകമാകും എന്നാണ്. രണ്ടുപേര് ഇരുട്ടിലിരിക്കണു, രണ്ടുപേർക്കും ഞാനുണ്ടെന്നറിയാം, സംശയമേ വരില്ല അല്ലെ? മറ്റുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരും, പക്ഷെ അവനവനുണ്ടോ ഇല്ലയോ സംശയമേ ഇല്ല, ഉറപ്പുണ്ട്. അടുത്ത് മറ്റൊരാൾ ഇരിക്കണു, ആരാണ്? രണ്ടുപേരും പരിചയമുള്ള ആളാണേ, എല്ലാവർക്കും ഒരേ ഒരു പേരേ ഉള്ളൂ, ഞാൻ എന്നുള്ള പേര്. പിന്നെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രാമൻ, കൃഷ്ണൻ, സീത, രാധ പേരൊക്കെ മാറ്റി പറയും. അപ്പോ നീ ആര്? ഞാൻ തന്നെ. ഇങ്ങോട്ട് തിരിച്ചു, ഞാൻ തന്നെ. പ്രതിവാക്യം ഏകമാകും, രണ്ടുപേർക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ശിഷ്യനോട് ചോദിച്ചു, ആരാണ്? ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ, ഉറപ്പിച്ചു. ഞാൻ തന്നെ, അയാം, ഐ ആൻഡ് അയാം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ ഈ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്? എന്താ ഈ ഞാൻ തന്നെ എന്ന് തിരിഞ്ഞേ നോക്കിയില്ല. അത്ര ഇരുന്ന ഇരുപ്പിൽ എന്താ ഈ ഞാൻ തന്നെ, എന്തായി ഞാൻ തന്നെ എന്ന് ചോദിച്ചതും ഈ പുറകെ ഇരുട്ടിൽ നിൽക്കുന്ന ആള് ഈ ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആഹാ, ആത്മാവിനെ അന്വേഷിക്കണം, ബ്രഹ്മത്തിനെ അന്വേഷിക്കണം, ഈശ്വരനെ അന്വേഷിക്കണം. ഈ അന്വേഷിക്കണവനെ ഇത്ര കാലം അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിക്കണവൻ ഇവിടെ സിദ്ധിച്ചിരിക്കുന്നു. ആരാണ് ചോദിച്ചപ്പോ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടെ ഒരു സെന്റർ എന്ന് ധ്വനി പൊന്തി അല്ലേ. ഞാനാണ് എന്ന് പറഞ്ഞ് കാലൊന്നു പൊന്തിയില്ല ശബ്ദം. ഞാനാണ് എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് പൊന്തിയില്ല. ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പൊന്തിയില്ല. ഒരു സെന്ററിൽ നിന്നും ഞാനാണ്. ഞാനോ? അതാരാ? ഞാൻ തന്നെ. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ ധ്വനി പൊന്തുന്നു. അപ്പൊ ഈ ഞാൻ തന്നെ എന്താണ് എന്ന് ആചാര്യസ്വാമികൾ ചോദിച്ചു. കസ്ത്വം കോഹം കുത ആയാത കാ തേ ജനനി കോ തേ മാത കാമേ ജനനി കാ തേ ജനനി കോ തേ മാത ഇതി പരിഭാവയ. നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കുക. ആരാണ് നീ? ഞാൻ ആരാണ്? ആ ശിഷ്യൻ കുറച്ചുനേരം ആ ഞാൻ എന്നുള്ള വസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് അദ്ഭുതമാണെന്ന് തെളിഞ്ഞു. ആശ്ചര്യം, ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെവിടെയോ ഉള്ള വസ്തുക്കളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഹിരണ്യകശിപു ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് അന്വേഷിച്ചു, പാതാളത്തിൽ ചെന്ന് അന്വേഷിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബഹിർദൃഷ്ടിയായ അവന്റെ അന്തർഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പൊരുളിനെ അന്വേഷിച്ചില്ല. അവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു, തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ചില്ല. പുറത്ത് എല്ലായിടത്തും അന്വേഷിച്ചു നടന്നു. അപ്പോ ഇവിടെ അന്വേഷിച്ചു നോക്കുന്നു. ഇതില് മാധവൻ, രാമാനുജൻ, ശങ്കരൻ ഒന്നുമില്ല. എല്ലാവർക്കും സമ്മതമുള്ള ഒരു കാര്യമുണ്ട്, ആത്മസാക്ഷാത്കാരം. മാധവനായാലും രാമാനുജനായാലും ശങ്കരനായാലും മൂന്നുപേർക്കും ഒരു കാര്യത്തിൽ സമ്മതമുണ്ട്, ആത്മസാക്ഷാത്കാരം നേടണം. ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ എന്നുള്ളതിലെ ശണ്ഠയും മണ്ട തല്ലി പൊട്ടിക്കലും ഒക്കെ ഉള്ളൂ. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യം. അവിടെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഒന്നും, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ഈ മൂന്ന് ആചാര്യന്മാരും, ഇനിയിപ്പോ എത്ര ആചാര്യന്മാരുമാരുണ്ടോ, എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണ്. എല്ലാ സമ്പ്രദായക്കാരും പറയുന്നു തന്നെ അറിയാം. തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഭേദമുണ്ടാവോ, അഭേദമാണോ, വിശിഷ്ടമായ ഭേദമാണോ, അല്പസ്വല്പം ഭേദമാണോ, അതൊക്കെ ഈ ഇന്റലക്ട് കൊണ്ട് ബുദ്ധി കൊണ്ട് പരമസത്യത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ്. അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവർക്ക് സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നു. മാധ്വാചാര്യരുടെയോ രാമാനുജാചാര്യരുടെയോ ഒക്കെ സമ്പ്രദായത്തിൽ എനിക്ക് നോക്കിയിട്ട് ഒരു കാര്യം പിടികിട്ടിയത്, ഇവർക്കൊക്കെ അദ്വൈതത്തിനെ എതിർക്കാനുള്ള ബുദ്ധി തോന്നാൻ കാരണം ഇവരൊക്കെ അദ്വൈതം ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. ഇവരാരും അനുഭവശാലികളുടെ അടുത്ത് പോയി പഠിച്ചവരല്ല. രാമാനുജൻ പഠിച്ച ഒരു പണ്ഡിതന്റെ അടുത്താണ്, ഒരു ജ്ഞാനിയുടെ അടുത്തോ, ഒരു യതി സർവസംഗ പരിത്യാഗിയായി സ്വാനുഭവ സമ്പന്നനായി യതിയുടെ അടുത്തല്ല പഠിച്ചത്. അപ്പൊ അവര് പണ്ഡിതന്മാർ അവർക്കറിയുന്ന ബുദ്ധിയുടെ തലത്ത് നിന്ന് വ്യാഖ്യാനിച്ചപ്പോ രാമാനുജന് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ ശരിയാവും? അപ്പോ അദ്ദേഹത്തിന് സൗകര്യത്തിന് അദ്ദേഹത്തിന് വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കേണ്ടി വരും. മാധ്വാചാര്യരും പഠിച്ചു, പഠിച്ചതും ഈ പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു എന്ത് ലോകത്തിന് ഉപകാരം, ലോകസേവ എന്ത്, ഭഗവാന് പൂജ ഒക്കെ മായയല്ലേ. ഓ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്വൈതം വേണ്ട. ഇവർക്കൊക്കെ ഈ അദ്വൈതം പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ആ വഴി നമുക്ക് ശരിയെല്ലാം തോന്നാൻ കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. യഥാർത്ഥത്തിൽ അദ്വൈതികൾക്ക് വിശിഷ്ടാദ്വൈതത്തിനോടോ ദ്വൈതത്തിനോടോ യാതൊരു സമ്പ്രദായത്തിനോടും വിരോധമില്ല. ഗൗഡപാദാചാര്യർ പറഞ്ഞു, സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം വിരുദ്ധ്യത്തെ. ഓരോരുത്തർ അവരവരുടെ സിദ്ധാന്തം നിശ്ചയിച്ചിട്ട് ഇതുമാത്രമാണ് സത്യം എന്ന് പറഞ്ഞു പരസ്പരം ശണ്ട കൂടുന്നു. ഞങ്ങൾക്ക് ആരോട് ശണ്ടയില്ല. ഈ ശണ്ടയൊക്കെ വരാൻ കാരണം ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നും സത്യത്തിനെ നോക്കുന്നത് കൊണ്ടാണ്. അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ശണ്ടയേ ഉണ്ടാവില്ല, വ്യവഹാര ഭേദമേ ഉണ്ടാവില്ല. അനുഭവത്തിലൊക്കെ തുല്യമാണ്. അപ്പോ ഇവിടെ അനുഭവത്തിനെ ശ്രദ്ധിക്കാൻ, അനുഭവം എന്താണ്? എല്ലാവർക്കും അനുഭവമുണ്ട്, ഞാനുണ്ട്. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്, ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ അനുഭവം വരുന്നതിന് മുമ്പ് ആ വിശ്വാസത്തിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ വന്ന് ചിലപ്പോൾ കുഴപ്പം ഉണ്ടാക്കിയാൽ വിശ്വാസം തകരാറായിട്ട് പോകും. ലോകത്തിനെ കുറിച്ച് പല വിശ്വാസങ്ങൾ, ഒരു കാലത്ത് ഭൂമി പരന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് ആരോ ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വിഷം കൊടുത്തു കൊന്നു. ഇപ്പോഴും പല സയന്റിഫിക് ആയിട്ടുള്ള പല ഡിസ്കവറീസും ഇൻവെൻഷൻസും ഓരോരാൾ വരുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ചന്ദ്രനിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത്. ഈയിടെ ജപ്പാൻകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രേ അമേരിക്ക ചന്ദ്രനിലേക്ക് പോയിട്ടേ ഇല്ല എന്ന്. വെറുതെ കള്ളം പറഞ്ഞതാണ്. 2006 ഞങ്ങളത് വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്, പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു അത്രേ. ഈയിടെ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോ എന്തിനെ വിശ്വസിക്കും നമ്മള്? അപ്പോ ഇവിടെ ഇതൊക്കെ മാറി മാറി വരും. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഉറപ്പുള്ള ഒരൊറ്റ കാര്യം എന്താ? ഞാനുണ്ട് എന്നുള്ള. അതിൽ മാത്രം ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലേ? ശരി, ഞാനുണ്ടല്ലോ, ഈ ഞാൻ എന്താണെന്ന്, ഇവന്റെ സ്വരൂപം എന്താണ്? അപ്പൊ ഈ ശിഷ്യൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു, ഈ ഞാൻ എന്താണ്? കസ്തുവം എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഹാനുഭവം ഇല്ലാതെ കുറച്ചു നേരം ഞാൻ എന്താണ് എന്ന അന്വേഷണത്തിൽ രമിച്ചു നിന്നു ഈ ശിഷ്യൻ. ആ ശിഷ്യൻ ഒരുവിധം തെളിഞ്ഞു ഉള്ള ഹൃദയത്തിൽ ആചാര്യസ്വാമികളെ വന്ന് നമസ്കരിച്ചു പറഞ്ഞു, എന്നെ നല്ലവണ്ണം ഉപദേശിച്ച് അനുഗ്രഹിക്കണം. എനിക്ക് വസ്തു അല്പമൊന്ന് തെളിഞ്ഞു കിട്ടി, അത് എനിക്ക് മനനം ചെയ്ത് തെളിയാനായിക്കൊണ്ട് അങ്ങ് എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ 6 എഴുതി കൊടുത്തു ഇതിനെ മനനം ചെയ്യാം, ഇത് നല്ലവണ്ണം വിചാരം ചെയ്യാം. വിചാരം ചെയ്താൽ അങ്ങയ്ക്ക് അല്പം തെളിഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം തെളിയും. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, മനോബുദ്ധി അഹങ്കാര ചിത്താനി, ചിത്തം, മനസ്സ്. മനസ്സെന്ന് വെച്ചാൽ എന്താ? നമുക്കൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സിനെ ഭഗവാന്റെ അടുത്ത് അയക്കണം, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെ. ഈ മനസ്സെന്താ ആലോചിച്ചു നോക്കിയാൽ ഒരു അനിർവചനീയ ശക്തി പറയാൻ വയ്യ അല്ലെ. കുറെ വിചാരങ്ങളുടെ കൂട്ടം, ചിത്തവൃത്തികളാണ് മനസ്സ്. വിചാരങ്ങളെ മാറ്റി നിർത്തിയാൽ മനസ്സ് എന്ന് പറഞ്ഞു ഒന്നില്ല. മനസ്സിന്റെ സ്വഭാവം എന്താ? സങ്കൽപ്പിക്കുക, വികൽപ്പിക്കുക, ഇതാണ് മനസ്സിന്റെ സ്വഭാവം. വിക്ഷേപം, ലയം, മുഖ്യമായ രണ്ട് സ്വഭാവം. ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ലയിച്ചു പോവും, ഉറങ്ങിപ്പോവും. ഒന്നിൽ ചിന്തിക്കും, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. മനസ്സ് ചിന്തിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. മനസ്സ് ലയിക്കുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പൊ ഈ മനം, മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികൽപ്പാത്മകം. ബുദ്ധി അതിന്റെ ഉള്ളില് മനസ്സിൽ വരുന്ന ചീത്ത വിചാരങ്ങൾ, നല്ല വിചാരങ്ങൾ, ഇത് ചിന്തിക്കാം, ഇത് ചിന്തിക്കാൻ പാടില്ല, സത്സംഗത്തിന് വരുന്നു, ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ബുദ്ധി. അതിനു പുറകിൽ ഒരു ആളുണ്ട്, ഒരു നായ കടിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് എന്തോ വരുന്നു, കണ്ണിലൂടെ ആ ചിത്രം കടന്ന് ഉള്ളിൽ വീഴും, മനസ്സിൽ വരും. മനസ്സ് പറയുന്നു നായ വരുന്നു, ബുദ്ധി പറയുന്നു നായ വരുന്നു. അഹങ്കാരം ഉടനെ എന്തു പറയും? എന്നെ കടിക്കാൻ വരുന്നു, ഞാൻ കേൾക്കുന്നു. ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരാണ് ഈ അഹങ്കാരം. അഹങ്കാരം, അഹങ്കാരത്തിന് പുറകിൽ ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം അടക്കമുള്ള മനസ്സ് ഉദിക്കുന്ന സ്ഥാനം ഏതോ അതാണ് ചിത്തം. സങ്കല്പം വികൽപ്പവും ഓരോ കാലത്തിനനുസരിച്ച് ഉള്ളിൽ പൊന്തുന്നു. അല്ല, ഇതൊക്കെ ചിത്തത്തുനിന്ന് പൊന്തുന്നു. അഹങ്കാരവും പൊന്തുന്നു, ബുദ്ധിയും പൊന്തുന്നു. രാത്രി ഉറക്കത്തിൽ എന്തുണ്ട്? മനസ്സ്, ബുദ്ധി, അഹങ്കാരമില്ല, ചിത്തമുണ്ട്. ചിത്തം സ്വരൂപത്തിനെ മറച്ച് ആവരണമായിട്ട് നിൽക്കുന്നു ചിത്തം. ഇപ്പോ ഈ ശിഷ്യൻ ഉപദേശിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എന്നെ അറിയണം, എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണം, അതാണ് ആത്മസാക്ഷാത്കാരം. അതിന് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കും? അതിനാണ് ഈ ആറ് ശ്ലോകം. അതിൽ ആദ്യത്തെ ശ്ലോകം മാത്രം മതി. ആദ്യത്തെ ശ്ലോകം നിഷേധാത്മകമാണ്. ആദ്യം മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് വരുന്നു, വിക്ഷേപം, ഒരു ഇരുൾ. ചിലരൊക്കെ പറയും ധ്യാനിക്കാനിരിക്കുമ്പോ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, അഹങ്കാരം ഞാനല്ല, തള്ളിക്കളഞ്ഞാൽ ഒന്നും കാണുന്നില്ല, ഒരേ ഇരുട്ട്. ആ ഇരുട്ടിന് പേരാണ് ചിത്തം. ആ ഇരുട്ട് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ വാസനയുടെ പടലമാണ്. നമ്മളുടെ ഉള്ളിലുള്ള അനേകം വാസനകൾ, ഇനി അനുഭവിക്കാൻ പലതുകൊണ്ട് അനുഭവിക്കാനുള്ള അർജസ്സും ഡിസയർസും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കറുത്ത പടലമാണ് ഈ ചിത്തം. അത് ഉറക്കരൂപത്തിൽ നമ്മളിൽ ആവിർഭവിക്കും. അവിദ്യ എന്നും അതിന് പറയാം. ഇതൊക്കെ തള്ളിക്കളയുമ്പോ ഈ അവിദ്യ ഉള്ളിൽ നമുക്ക് തോന്നും. അതാണ് ഇരുട്ട് കടക്കണം എന്നാണ്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഭാഗവതത്തില് അർജുനനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു വൈകുണ്ഠത്തിലേക്ക്, സന്താനഗോപാലത്ത്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇരുണ്ട പ്രദേശം. ആ ഇരുണ്ട പ്രദേശത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് പ്രകാശമുണ്ടാക്കി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ആ ഇരുണ്ട പ്രദേശം നമ്മളും കാണും വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ്. വൈകുണ്ഠം എവിടെ ഉണ്ട്? എന്നിൽ തന്നെ ഉണ്ട്. എന്നിൽ എന്റെ സ്വരൂപമായിട്ടുണ്ട് വൈകുണ്ഠം. അത് എന്നെ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ എന്റെ സ്വരൂപത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ഇരുട്ടിന്റെ മറ. ആ മറയെ സുദർശനം, നല്ല ദർശനം കൊണ്ട്, ജ്ഞാന തെളിച്ചം കൊണ്ട് നീക്കിയാൽ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കിട്ടും. അപ്പോ അതിന് ആദ്യത്തെ പടി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിത്തം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വയം പ്രകാശിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ശ്ലോകം ആദ്യം പഠിച്ച് ചൊല്ലിയാൽ തന്നെ ഒരു സുഖം. ഞാൻ ഈ ദേഹമല്ല, മനസ്സല്ല. മനസ്സിൽ അനേക വിചാരങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മന്ത്രം പോലെ ആദ്യം പറയുക. മനസ്സ് ഞാനല്ല, ബുദ്ധിയുടെ വൃത്തികളൊന്നും ഞാനല്ല, അഹങ്കാരം ഉദിക്കുക അസ്തമിച്ചാലും ഞാനല്ല. ഇതൊക്കെ തള്ളിക്കളഞ്ഞ് വരും ഇരുട്ടും ഞാനല്ല, എല്ലാറ്റിനും അപ്പുറമുള്ള ചിദാനന്ദരൂപമായ ശുദ്ധ ശിവം പ്രജ്ഞ ബ്രഹ്മമാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിത് ആനന്ദ സ്വരൂപമായ ശുദ്ധ ശിവം ആണ് ഞാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. ഇത് നമുക്ക് മനനം ചെയ്യാനായിട്ടാണ് ഈ ശ്ലോകം, ധ്യാനിക്കാനായിട്ടാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിനെ അഭിമാനവൃത്തിയായിട്ട് എടുക്കാൻ പാടില്ല. അഭിമാനവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ശിവമാണെന്ന് പറയാനല്ല, തെറ്റിദ്ധാരണ വന്നോ. ഞാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തുന്നതാണ് ചിദാനന്ദരൂപ ശിവോഹം. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം ബോധമയമാണ്, ചൈതന്യമയമാണ്. ചൈതന്യമാണ് ബ്രഹ്മം, ശാന്തിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എവിടെ അന്വേഷിക്കും? ഞാൻ ഈ പറയുമ്പോ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായി പോവും. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഈ രണ്ട് കാര്യമേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അത് സ്വയമേവ തെളിയട്ടെ, സ്വയമേവ തെളിയട്ടെ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ there is every chance that you will only misunderstand or you will go to sleep. മനസ്സിന് ഈ രണ്ട് കാര്യമേ അറിയുള്ളൂ. മനസ്സിന് ഒരിക്കലും സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല. മനസ്സുകൊണ്ട് പിടിക്കുന്നതൊക്കെ കള്ളമേ ആവുകയുള്ളൂ. മനസ്സിന് കള്ളമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വേദാന്തം ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. മനസ്സിനെ കടന്നിട്ട് ഒരു തെളിച്ചം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മൾ വലിയ വിഷമമൊന്നും കൂടാതെ ശ്രവിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ്. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ മൈൻഡ്, യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് സീ ദ ട്രൂത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ അതിനെ കാണും, അല്ലാതെ അറിയല്ല ചെയ്യാം. നിങ്ങളിൽ അതിനെ കാണും. അറിവേ സ്വരൂപമായി, ജ്ഞപ്തിയെ സ്വരൂപമായി, എന്നിൽ ഞാനായിട്ട് അതിനെ നമ്മൾ തെളിഞ്ഞു കാണും, ബോധചക്ഷുസ്സുകൊണ്ട് കാണും. അപ്പോ മുക്തി നേടേണ്ടതല്ല, മുക്തി സിദ്ധമാണെന്നറിയും. നേടേണ്ടതാണെങ്കിൽ പോയി പോകും, വരുന്നതൊക്കെ നഷ്ടമായി പോകും, അപ്പിയർ ആവുന്നതൊക്കെ ഡിസപ്പിയർ ആവും, പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മറഞ്ഞു പോകും. അപ്പോ നമുക്ക് ഒരു പ്രത്യക്ഷപ്പെടലോ മറഞ്ഞു പോകലോ അല്ല വേണ്ടത്, നമുക്ക് സിദ്ധമായിട്ടുള്ള സത്യം നമുക്ക് കിട്ടണം, നമുക്ക് തെളിഞ്ഞു കിട്ടണം, ഉള്ളിലുള്ള മറ നീങ്ങി തെളിയണം. ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ശ്രവണം, വേദാന്ത ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രവണത്തിന് വരുമ്പോ യു ഷുഡ് കം പ്രിപ്പയർഡ്. ആദ്യം തന്നെ തീരുമാനിക്കണം വളരെ ലൈറ്റായിട്ട് ഇരിക്കാനായിട്ട്, ഒന്ന് രാവിലത്തെ ക്ലാസ്സിന് പ്രത്യേകിച്ച്, രണ്ട് രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ട് വരണം. 12-1 വരെ ടി വി ഒന്നും കാണാൻ പാടില്ല. സുഖമായി ഉറങ്ങിയിട്ട് ഷുഡ് ഹാവ് ഡീപ്പ് സ്ലീപ്പ്. ആയുർവേദം പറയുന്നു ബ്രാഹ്മയെ മുഹൂർത്തെ ഉത്ഥായ, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആചാര്യൻ പറയണത് കഴിച്ച ആഹാരം ജീർണിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേറ്റാൽ ഉറക്കം വരും. ഉറക്കം എന്താണ്? ബോഡി പറയാണ് ഐ എം നോട്ട് റെഡി എന്നാണ്. ശരീരം പറയാണ്, നമ്മളുടെ പുറമേക്കുള്ള ദേഹം ഉറങ്ങി, പക്ഷെ ഉള്ളിലുള്ള ഓർഗാനിസംസ് ഒക്കെ രാത്രി 2 വരെ ജോലി ചെയ്തിട്ടുണ്ടേ. അവര് പറയാ എനിക്ക് എണീക്കാനായിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊരു സിസ്റ്റമാണ്. ഒന്നിൽ രാത്രി ആഹാരം കഴിക്കാൻ പറ്റില്ല. വളരെ ലൈറ്റായിട്ട് വല്ലതും കഴിച്ചാൽ നമുക്ക് രാവിലെ നല്ല തെളിച്ചം ഉണ്ടാകും. ശരീരത്തിന്റെ സ്വഭാവമാണത്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, പക്ഷെ ദിസ് സ്ലീപ്പ് എലമെന്റ് ഈസ് ഓൾവേസ് ദയർ. നമ്മള് രാത്രി ഉറങ്ങി എണീറ്റ് പലരും പറയും രാവിലെ ഉറക്കം പോയതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഉറക്കം വരാൻ പാടില്ല. അതാണ് പോയതിന്റെ ലക്ഷണം. ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ എന്തോ പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഉറക്കത്തിനെ നീക്കുകയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് നമ്മളെന്ന് വെച്ചാൽ ഈ ഉറക്കം എന്നുള്ള എലമെന്റ് ഉള്ളിലുണ്ട്, നമ്മള് പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളുകയാണ്. അപ്പൊ എന്താവും? ഇതിങ്ങനെ അക്യൂമുലേറ്റ് ആയിട്ട് പലപ്പോഴും പല മഹാവ്യാധികൾക്കും മൂല കാരണം അക്യൂമുലേറ്റഡ് സ്ലീപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിനെ നിരാകരിക്കുന്നു. നിരാകരിച്ചിട്ട് നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളി മാറ്റിയാൽ അത് പോവില്ല. ദാറ്റ് എലമെന്റ് വിൽ ബി ഓൾവേസ് ദയർ ഉള്ളില്. അപ്പൊ ശരീരം എന്ത് ചെയ്യും? നമ്മളുടെ വിൽ പവറിന് വഴങ്ങിത്തരും. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? ആഹാരം കുറച്ചാൽ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ നമ്മളുടെ ബോഡി ലൈറ്റ് ആവും, വിൽ ബി വെരി ഫ്രഷ്. അപ്പൊ ആ ഫ്രഷ്നെസ് ശ്രവണത്തിന് വളരെ മുഖ്യമാണ്. ശ്രവണത്തിന് അപ്പോ ആ ശ്രവണവും നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ കേൾക്കണം. നിങ്ങള് മനസ്സിലാവണം എന്ന് നിർബന്ധമേ വേണ്ട, മനസ്സിലാവണം എന്ന് ആഗ്രഹിക്കേണ്ട. നല്ല കിണർ എങ്ങനെയാന്ന് വെച്ചാൽ, മഴ പെയ്താൽ, ഇടവമാസം മഴ തുടങ്ങിയാൽ, ഇടവം മിഥുനം കർക്കടം ചിങ്ങമാസം ഒക്കെ എത്തിയാലും കിണർ നിറയില്ല. നല്ല കിണർ, ചില കിണറുകളുണ്ട് പെട്ടെന്ന് നിറയും, പെട്ടെന്ന് വെള്ളം ചവിട്ട് പോകും. നല്ല കിണറാണെങ്കിൽ കർക്കിടകമാസം കഴിഞ്ഞാലും നിറയില്ല. മഴ നല്ലവണ്ണം പെയ്ത് ഭൂമിയിൽ വെള്ളം കുടിച്ചിട്ട് ഒരു തുലാമാസം ആവുമ്പോൾ ഊറ്റുവരും ഉള്ളിൽ നിന്ന്, എന്നിട്ടേ വെള്ളം പൊന്തുള്ളൂ. അതുപോലെയാണ് വേദാന്ത ശ്രവണം. ആദ്യമേ മനസ്സിലായി മനസ്സിലായി പറഞ്ഞ യു ഹാവ് അണ്ടർസ്റ്റുഡ് വിത്ത് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ സ്ലോലി ഗോ ഡിസപ്പിയർ. ബുദ്ധി കൊണ്ട് പിടിച്ചെടുത്തതാണ്, അതെന്താവും? നമ്മൾ എഴുതിയെടുക്കും, വേറെ ഒരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, മെമ്മറിയുടെ പ്ലെയിനിൽ വെച്ചുകൊണ്ടിരിക്കും. അത് ശരിയായ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. നമ്മൾ കേൾക്കുന്നു, ശ്രദ്ധയോടെ ശാന്തിയോടെ കേൾക്കുമ്പോ ഉള്ളിൽ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ ഈ വേദാന്തം എന്ന് വെച്ചാൽ? നല്ല ശാന്തി. ഒന്നും മനസ്സിലായില്ല, പക്ഷെ നല്ല ശാന്തി ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പോവുക. ശാന്തി, ആ ശാന്തിയും കൊണ്ട് നമ്മൾ പോകുന്നത് ഈ മഴ പെയ്യുന്നപ്പോ നല്ല കിണറിൽ മഴ പെയ്യുന്ന പോലെയാണ്. തണുത്തുകൊണ്ടിരിക്കും, പക്ഷെ നിറയില്ല, കിണർ നിറയില്ല, ഒന്നും നമുക്ക് സർഫസ് പ്ലെയിനിൽ കിട്ടില്ല. ഇതിങ്ങനെ ഉള്ളിൽ പോയി പോയി പോയി പോയി അടിഞ്ഞിട്ട് തുലാമാസമാവുമ്പോൾ ഊറ്റു വരണ പോലെ അവസാനം ഈ കേട്ട വാക്കുകളൊന്നും വരില്ല. നിങ്ങളുടേതായിട്ട് ഈ വസ്തു ഉള്ളിൽ നിന്നും തെളിഞ്ഞു പൊന്തും. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, പക്ഷെ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സ്വാനുഭവമായിട്ട് ഇത് ഉള്ളുന്ന് ഊറ്റുവരും. ആ ഊറ്റിന് കാത്തിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസം നമുക്ക് മുഖ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഈ ആറ് ദിവസം നമുക്ക് ഇത് സ്വാനുഭവമായിട്ട് തീരും. ഓരോരിക്കലും നമുക്കത് സ്വാനുഭവമായിട്ട് തീരും. ഇത് ആർക്കും സാധ്യമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, വലിയ വലിയ ബുദ്ധിശാലികൾക്ക് പോലും മനസ്സിലാവില്ല. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, കാരണം എല്ലാവരിലും ഉള്ള വസ്തുവാണ് നമ്മളിവിടെ പറയാൻ പോണത്. എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് എല്ലാവർക്കും. തിരുവനന്തപുരത്ത് ഒരു സ്കൂളില് ഇത് പറഞ്ഞിട്ട് കുട്ടികള് രണ്ടു മൂന്ന് പേര് വന്ന് ചോദിച്ചു, ഇത്ര സിമ്പിളാണോ ഈ ഹയസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്? ഈസ് ഇറ്റ് സോ സിമ്പിൾ? ഈസ് ഇറ്റ് സോ ഡയറക്ട്? ഇത് സാധ്യമാണോ ഞങ്ങൾക്കൊക്കെ? ചെറിയ കുട്ടികളാ, അവർക്ക് ആ വിശ്വാസം കിട്ടുമ്പോ തന്നെ അങ്ങനെ ഒരു ആനന്ദം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഈ സത്യം ആർക്കും അറിയാത്തത്, ഞാൻ ഞാൻ എന്ന് പറയാത്തതാരാ? എല്ലാവരും നിരന്തരം ജപിക്കുന്നു ഒരു മന്ത്രം, ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അല്ലേ? ഈ ഞാൻ എന്താണ്? ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് എങ്ങനെ സ്പന്ദിക്കുന്നു? അതിന്റെ ചലനത്തിന്റെ സ്വഭാവം എന്താ? ഈ ഞാൻ ദേഹമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? യഥാർത്ഥ ഞാൻ ആരാണ്? ഞാൻ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ഈ അന്വേഷണം ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ഉള്ളിൽ പോണം. അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതിന്ന് സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അഹമിരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ഞങ്ങളൊക്കെ ഇരുട്ടിലാണെന്ന് ആളുകൾ പറയും. അന്ധകാരം, അജ്ഞാന അന്ധകാരം, ആരും ഇരുട്ടിലല്ല എന്നാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം. ഇതിൽ അദ്ദേഹം പറയുന്നു, ആരും ഇരുട്ടിലല്ല, അഹം ഇരുളല്ല, ഞാൻ എന്നുള്ള അനുഭവം ഇരുട്ടേ അല്ല. കാരണം എന്താ, അതൊന്ന് മാത്രം എല്ലാവർക്കും എപ്പോഴും അറിയണു, ഞാനുണ്ട്. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ലോകത്തിൽ ആരും ഞാനില്ല എന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അത് പ്രകാശമാനം, അത് സ്വയം ജ്യോതി, സ്വയം പ്രകാശം, സെൽഫ് ഇഫൽജന്റ് റിയാലിറ്റി, വിച്ച് കൻ നെവർ ബി ഡിനൈഡ്, വിച്ച് ഇസ് എവർ എക്സിസ്റ്റന്റ് ഇറ്റേണൽ എലമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അറ്റൻഷൻ, ശ്രദ്ധ, അതാണ് ജ്ഞാനത്തിന് സാധനയല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭഗവാൻ ഗീതയിൽ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറഞ്ഞ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഒരു പരമസദ്ഗുരു എന്തു ചെയ്യുന്നു, ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. വസ്തു കിട്ടി, കുറച്ചുനേരം മുമ്പ് ഇല്ലാത്തത് ഇപ്പോ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഒന്നും ഞാൻ ചെയ്തില്ല, എങ്ങനെ കിട്ടിയെന്നാണ്. കൃപ, അരുൾ, അരുൾ, കൃപ. കൃപ എന്ന് പറയാൻ കാരണം എന്താ, പെട്ടെന്ന് ഈ ശ്രദ്ധ ഉദിച്ചു. ശ്രദ്ധ ഉദിച്ചപ്പോ ഉള്ളില് സത്യം പ്രകാശിച്ചു എന്നാണ്. ഈ അനുഗ്രഹം നമുക്ക് എപ്പോ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നനാവണം. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു നമ്മളെ ബോധിപ്പിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുക. നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ജ്വലിക്കാം. ആ ജ്വലിക്കാനുള്ള ദിവ്യമുഹൂർത്തത്തിന് നമ്മൾ കാത്തിരിക്കുക. ആ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമല്ല. പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അത് തെളിഞ്ഞു വരും, തനിയെ തെളിഞ്ഞു വരും ഉള്ളിൽ. അപ്പോ ഒരു സംശയവും ഉണ്ടാവും, യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. സംശയങ്ങളൊക്കെ അസ്തമിക്കും, ശാന്തി സ്വതസിദ്ധമാകും, സഹജമാകും. വ്യവഹാരത്തിൽ എന്ത് തന്നെ വന്നാലും, എത്രയൊക്കെ തന്നെ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മളുടെ കേന്ദ്രസ്ഥാനത്തിൽ ഒരു ശാന്തി ഉണ്ടാവും. പുറമേക്ക് എന്തൊക്കെ തന്നെ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കേന്ദ്രത്തിൽ, സെന്ററിൽ, വി വിൽ ബി എവർ പീസ്ഫുൾ. ആ ശാന്തി നമുക്ക് അനുഭവമായി സിദ്ധിക്കും. ആ അനുഭവമാണ് ഈ ആറ് ശ്ലോകങ്ങളിലായിട്ട് ആദിശങ്കര ഭഗവത്പാദർ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മള് നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുവാം തതൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൌ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
4: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
5: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം ചതുർത്ഥ സൂത്രം, അതിന്റെ ചർച്ച തുടങ്ങുകയാണ്. നമ്മുടെ മൂന്നാമത്തെ സൂത്രം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ശാസ്ത്രയോനിത്വാത്, ശാസ്ത്രത്തിന്റെ കാരണം, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ, ശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്നത് എന്ന് താല്പര്യം അതാണ് ബ്രഹ്മം എന്നിങ്ങനെ അത് രണ്ടു തരത്തിലതിന്റെ അർത്ഥം വിശദീകരിച്ചു. അടുത്ത് വരുന്നത് സമന്വയാധികരണം എന്ന സൂത്രം, തത്തു സമന്വയാത് എന്നാണ് നാലാമത്തെ സൂത്രം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിന്റെ അവസാനത്തെ സൂത്രമാണിത്. ചതുസൂത്രി എന്ന് പറയുന്നത് ഈ നാല് സൂത്രങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചാണ് ചതുസൂത്രി എന്ന് പറയുന്നത്, അതിലെ അവസാനത്തെ സൂത്രം. ഈ സൂത്രത്തിനകത്ത് ഇതിന്റെ ചർച്ച ചെയ്ത് അദ്വൈത സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. തത് തു സമന്വയാത് എന്നാണ്. അതിന് ഇവിടെ ഭാഷ്യത്തിൽ തന്നെ വിശദീകരിക്കും. ഇവിടെ വരുന്നത് അതിന്റെ ആ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരാമുഖം എന്നുള്ള നിലയ്ക്ക് പൂർവപക്ഷത്തെ ഉപന്യസിക്കുകയാണ് ആദ്യം. ഇവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പോൾ ഭാട്ടമീമാംസകർ. നേരത്തെ വേണമെങ്കിൽ മീമാംസകരിൽ രണ്ടുപേരുണ്ട്, പൂർവമീമാംസകരിൽ പ്രാഭാകര മീമാംസകരും ഭാട്ട മീമാംസകരും. പ്രഭാകര ഗുരുവിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രാഭാകര മീമാംസകർ, കുമാരലഭട്ടന്റെ അനുയായികളാണ് ഭാട്ട മീമാംസകർ. ഇവിടെ പൂർവപക്ഷികളായി വരുന്നത് ഭാട്ട മീമാംസകരാണ്. അദ്വൈതത്തിന് അവർ അംഗീകരിക്കുന്നില്ല, ബ്രഹ്മത്തെ കൂടി അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം അസത് എന്നാണ് ഭട്ടന്റെ അഭിപ്രായം, കുമാരലഭട്ടന്റെ. അപ്പൊ ജൈമിനി മീമാംസ അതിന്റെ വ്യാഖ്യാതാവാണ് കുമാരലഭട്ടൻ. അവരുടെ അഭിപ്രായമാണ് ആദ്യം ഇവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുന്നു. കാരണം വേദാർത്ഥ വിചാരമാണ് പൂർവമീമാംസയിലും, വേദത്തിന്റെ താല്പര്യം അതാണ് ഉത്തരമീമാംസയിലും വിഷയം. അപ്പൊ സ്വാഭാവികമായിട്ടും വേദ താല്പര്യത്തെ പൂർവമീമാംസകരെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതും ഉത്തരമീമാംസയിലെ കണ്ടെത്തലുമായിട്ട് വിരോധമുണ്ടോ അതോ രണ്ടും ഒന്ന് തന്നെയാണോ, ഈ തരത്തിലുള്ള ചിന്ത ആവശ്യമാണ്. എന്നാലേ വേദത്തിന്റെ ശരിയായ താല്പര്യം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൂർവമീമാംസകരുടെ ആശയങ്ങൾ, അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയണം. ആ ചോദ്യങ്ങൾക്കാണ് ഇവിടെ സമാധാനം പറഞ്ഞ് അദ്വൈത സിദ്ധാന്തത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. കഥം പുന ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം ഉച്ചിരി. ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമാണോ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂത്രത്തിൽ. ശാസ്ത്രമാണ് അതിന് പ്രമാണം. ശാസ്ത്രം യോനിഹി പ്രമാണം അസ്യ എന്ന് വ്യാഖ്യാനം, ശാസ്ത്രമാണ് ഇതിന് പ്രമാണം എന്ന് പറഞ്ഞു ആക്ഷേപിക്കുകയാണ്. കഥം ഉച്ചിരി ആക്ഷേപാർത്ഥത്തിലാണ് കഥം. അതെങ്ങനെ ശരിയാകും, ബ്രഹ്മത്തിനെങ്ങനെ ശാസ്ത്രം പ്രമാണമാകും? കാരണം കുമാരലഭട്ടന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മം അസത്ത, അങ്ങനെ ഒന്നില്ല. പിന്നെ എങ്ങനെ അത് ശരിയാകും? എന്തുകൊണ്ട് അനുപൂർവമീമാംസയിൽ നിന്നുള്ള ഒരു സൂത്രത്തിന് തന്നെ ഇവിടെ കാണിക്കുകയാണ്. യാവത ആമ്നായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതതർത്ഥാന ഇതി ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. ഇത് ജൈമിനീയ സൂത്രമാണ്. ജൈമിനി സൂത്രത്തിൽ തന്നെ ഇത് അതിലെ പൂർവപക്ഷ സൂത്രമാണ്. ജൈമിനി സൂത്രങ്ങളിലും പൂർവപക്ഷം സിദ്ധാന്തം ഈ തരത്തിലാണ് ഒരു വിഷയം പ്രതിപാദനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ആമനായസ് ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതതർത്ഥാന. അത് കഴിഞ്ഞ് ഇതിന് സമാധാനമായിട്ട് വരുന്ന സൂത്രം ഇവിടെ തന്നെ അല്പം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിധിനാതു ഏകവാക്യത്വ സ്തുത്യർത്ഥേന വിധീനാം സ്യു. ഇത് പൂർവമീമാംസയിലെ സിദ്ധാന്ത സൂത്രം. ഈ പൂർവപക്ഷ സൂത്രം സിദ്ധാന്ത സൂത്രം ഈ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതിനെയും രീതി അതേ രീതി തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിലും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആമ്നായസ്യ വേദസ്യ, വേദം ക്രിയാർത്ഥത്വ, അതായത് ക്രിയയ്ക്ക് വേണ്ടിയാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദം, അല്ലാതെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അദ്വൈതി പറയുന്ന പോലെ. അതുകൊണ്ട് ആനർത്ഥയ്ക്കും ആ തദർത്ഥാന അക്രിയാർത്ഥാന, ക്രിയയ്ക്ക് വേണ്ടിയ അല്ലാതെയുള്ള വേദഭാഗമെല്ലാം അനർത്ഥകമാണ് എന്നാണ്. വേദത്തെ ക്രിയയെ ബോധിപ്പിക്കാത്ത വേദഭാഗം ഉണ്ടെങ്കിൽ അത് അനർത്ഥകമാണ് എന്നാണ്. അതായത് പൂർവമീമാംസകർ വേദത്തെ അഞ്ചായിട്ട് വിഭജിക്കുന്നുണ്ട്. വിധി, നിഷേധം, മന്ത്രം, നാമധേയം, അർത്ഥവാദം എന്നിങ്ങനെ വേദത്തിന്റെ അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ വിഭജിക്കുന്നു. എന്നിട്ടാണ് വേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വിധി, സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം, ഇതെല്ലാം വിധിയാണ്. നിഷേധം അതുപോലെയുണ്ട്, മാ ഹിംസ്യാ സവാ ഭൂതാനി, ഒന്നിനെ ഹിംസിക്കരുത്, നിഷേധമാണ്. മന്ത്രം എന്ന് പറയുന്നത് ഓരോരു പ്രയോഗ സമവേദ അർത്ഥസ്മാരകവും മന്ത്ര ക്രിയാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് മന്ത്രം. അതിന് മന്ത്രമെന്ന് പറയും. ഇവിടെ ഇനി ഉദാഹരണമായിട്ട് പറയും, ഇഷിത്വ എന്ന് തുടങ്ങുന്ന ഭാഗം, പലാശം അതിന്റെ ശാഖയെ ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണത്. അതിലൂടെ പലാശത്തിന്റെ ശാഖ അത് യജ്ഞത്തിന്റെ ഒരു വസ്തുവായി ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ക്രിയയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ അതിനെ മന്ത്രങ്ങളെന്ന് പറയും. അതാണ് ക്രിയ പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങളെന്ന് പറയും. നാമധേയം എന്ന് പറയും, ഉദ്ഭിത യജേത, ഉദ്ഭിത് എന്ന് പറഞ്ഞൊരു യാഗത്തിന്റെ പേരാണ്. അപ്പൊ യാഗത്തിന്റെ ആ പേരിനെ ബോധിപ്പിക്കുന്നത് നാമധേയം. ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു യാഗ നാമധേയത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു നാമധേയമാണ് യാഗത്തിന്റെ പേരാണ്. അർത്ഥവാദം, കർമ്മത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, നിന്ദ്യമായനെ നിന്ദിക്കുക, പ്രശസ്തമായനെ സ്തുതിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാക്യങ്ങളെ അർത്ഥവാദങ്ങളെന്ന് പറയുന്നു. പ്രാശസ്ത്യ, നിന്ദ അന്യതര ബോധം, പ്രാശസ്ത്യം അതിന്റെ മഹത്വം അതിനെ ബോധിപ്പിക്കുന്നു. യാഗത്തിന്റെയും മറ്റും വിധിച്ച കർമ്മങ്ങളുടെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നു, നിഷിദ്ധമായ കർമ്മങ്ങളുടെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങൾ അതിനെ അർത്ഥവാദങ്ങളെന്ന് പറയും. ഇങ്ങനെ ഈ അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഇവിടെ പറയുന്നത് ക്രിയയെ ബോധിപ്പിക്കാത്ത അല്ലെങ്കിൽ ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങളെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ അതെല്ലാം അപ്രമാണമാണെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദത്തിന് ദോഷം വരും. കാരണം സ്വാധ്യായോ അധ്യേതവ്യഹ എന്ന വിധിയനുസരിച്ച് സ്വസ്വശാഖ, അതാത് ശാഖകൾ ഓരോരുത്തരും അധ്യയനം ചെയ്തുകൊള്ളണമെന്നാണ്. അപ്പൊ വേദത്തിൽ ഒരു പദം പോലും അനർത്ഥകമായി വരാൻ പാടില്ല. ക്രിയയെ ബോധിപ്പിക്കാത്ത ഭാഗങ്ങൾ അനർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു ഭാഗം അനർത്ഥം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതിനി സമാധാനം പറയും. ക്രിയയെ ബോധിപ്പിക്കാത്തതും സാർത്ഥകമാണെന്നുള്ളതിനി സമാധാനം പറയും. ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ക്രിയയെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആ വേദഭാഗം അനർത്ഥകമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൂർവമീമാംസകർ എന്ത് ചെയ്യുന്നു? ഇത് ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. വേദത്തിന് ക്രിയാപരം, അത് ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവൃത്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കാനാണ്. അതാണ് വേദത്തിന്റെ മുഴുവൻ വേദത്തിന്റെയും ഉദ്ദേശം. അതാണ് അത് ലക്ഷ്യമാക്കുന്ന, അതാണ് അതിന്റെ ഉദ്ദേശ്യം, അതാണ് എന്നിങ്ങനെ ശാസ്ത്രം ക്രിയാപരമാണെന്ന് അവിടെ പൂർവമീമാംസയിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അതിപ്പോ ഇവിടെ എന്താണ് അതിന്റെ വിഷയം, അതാണ് അടുത്ത് പറയുന്നത്. അതോ വേദാന്താനാം അനർത്ഥക്യം. അതുകൊണ്ട് ഈ വേദാന്ത ഭാഗം അനർത്ഥകമാണ്. അതായത് ഉപനിഷത്തുകളെല്ലാം അനർത്ഥകമാണ്. അത് ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, യാഗാദികളെ ബോധിപ്പിക്കുന്നില്ല, യാഗാദി ചെയ്യാൻ പറയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അക്രിയാർത്ഥത്വ, ഇത് ക്രിയയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, അക്രിയാർത്ഥമാണ്, ക്രിയ ഇത് ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ല, ഇനി ഇതിനെ സാർത്ഥകമാക്കണമെങ്കിലോ അതിനു വേണ്ടിയിട്ട് ഉള്ള ഉപായം പറയുന്നു. ഇത് ക്രിയയെ ബോധിപ്പിക്കാത്തതുകൊണ്ട് ഈ ഉപനിഷത്തിനെ അനർത്ഥകമായി സ്വീകരിക്കണം. അല്ല, ഇതിനെ ഇനി സാർത്ഥകമാകണമെങ്കിൽ വേദം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതിനെ സാർത്ഥകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേനവ ക്രിയാവിധി ശേഷത്വം. ഇതിനെ ക്രിയാവിധികളുടെ ശേഷമായി, അംഗമായി സ്വീകരിക്കാം എന്നാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുണ്ട്. ആ ക്രിയാവിധിയുടെ അംഗമായിട്ട്, ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപനിഷത്തിനെ സ്വീകരിക്കാം എന്നാണ്. എങ്ങനെ? കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേന, യാഗം ചെയ്യുന്നതിന് കർത്താവ്, അതായത് ചെയ്യുന്നതിന് ആവശ്യമാണ്, ദേവത ആവശ്യമാണ്. ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ് യാഗം. ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുക, അതിനാണ് യാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ പ്രക്ഷേപിക്കുന്നു, ഹവിസിന്, ഹോമാഗ്നി. അപ്പോൾ അത് യാഗമായി. അപ്പോൾ അതിനൊരു ചെയ്യുന്ന ഒരാൾ വേണം. കർത്താവ്, ഒരു ദേവത വേണം, ഉദ്ദേശ്യമായിട്ടുള്ളൊരു ദേവത വേണം. അങ്ങനെയുള്ള കർത്താവിനെ ദേവതയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് വാക്യങ്ങൾ. അതായത് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വം, അത് ജീവനെ ബോധിപ്പിക്കുന്നു. അപ്പോ മീമാംസകർ പറയുന്ന എന്താണ്, ജീവനെ ബോധിപ്പിക്കുന്ന പദങ്ങളെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. തത് എന്ന് പറയുന്നത് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി, അഹം എന്ന് പറയുന്നത് ജീവനെ ബോധിപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മ എന്ന് പറയുന്നതുകൊണ്ട് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മമൊന്നുമല്ല, ദേവതയാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെല്ലാം ജീവവാചക ശബ്ദങ്ങളുണ്ടോ അതെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുന്നു, യാഗ കർത്താവിന്. എവിടെയെല്ലാം അതിൽ നിന്ന് ഭിന്നമായ ശബ്ദങ്ങളുണ്ടോ, ബ്രഹ്മബോധക ശബ്ദങ്ങളുണ്ടോ, അതെല്ലാം യാഗത്തിന്റെ ദേവതയെ ബോധിപ്പിക്കണമെന്നാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് യാഗവിധികളുടെ അംഗമാണ്, അതിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ഇതിനൊക്കെ പ്രാമാണികമായി സ്വീകരിക്കാം. ഇതെല്ലാം അർത്ഥവത്താണ് എന്നാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് കർത്തൃദേവതാദി പ്രകാശനാർത്ഥത്വം. കർത്താവ്, ദേവത തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നതിലൂടെ, ദേവതാദി എന്ന് വെച്ചാൽ ദേവതാദിന്റെ ഗുണങ്ങൾ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ക്രിയാവിധിശേഷത്വം, ക്രിയാവിധിയുടെ അംഗമാണ്. അല്ലെങ്കിൽ വേറെന്ന് പറയാം, എന്താണ് ഉപാസനാദി ക്രിയാന്തര വിധാനാർത്ഥത്വം. വേറെ തരത്തിലും സ്വീകരിക്കുക, ഉപാസനയെ വിധിക്കുന്നുണ്ട്. പല പ്രകാരത്തിലുള്ള ഉപാസനകൾ പറയുന്നു. മനോബ്രഹ്മിത്യുപാസീത, മനസ്സിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. വാചം ധേനു ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക. ഇങ്ങനെ ധാരാളം ഉപാസനകൾ, ധ്യാനം, ആ രീതിയിൽ ധ്യാനിക്കുക.

നോക്കുക. അതിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയും, അതിന്റെ ഫലങ്ങളും പറയും. ഇന്ന ഉപാസന ചെയ്താൽ ഇന്നതാണ് ഫലം, ഈ തരത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കാൻ പറയുന്നതാണ് ഉപാസന, ചുരുക്കത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ്. ഇതാണ് മീമാംസയുടെ അഭിപ്രായം. അല്ലാതെ ഒരിക്കലും പരമാത്മാ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവം. പരിനിഷ്ഠിതം, നിശ്ചയരൂപേണ സിദ്ധമായ, പരിനിഷ്ഠിതമായ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുകയല്ല ഉപനിഷത്തിന്റെ ഉദ്ദേശം. പരിനിഷ്ഠിതമായ വസ്തു എന്ന് വെച്ചാൽ സിദ്ധമായ ഒരു വസ്തു, ഉള്ളതായ ഒരു വസ്തു, സംശയരഹിതമായ ഒരു വസ്തു, ആ വസ്തുവിനെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നില്ല, വേദാന്തം പ്രതിപാദിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന, സിദ്ധമായ വസ്തു പ്രത്യക്ഷാദികൾക്ക് വിഷയമാണ്. വേദത്തെക്കുറിച്ച് തന്നെ പറയുന്ന എന്താണ്? അജ്ഞാതാർത്ഥ ജ്ഞാപകം എന്നാണ്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് അനുവാദകമാകത്തേ ഉള്ളൂ. അറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അറിഞ്ഞതിനെ ഏറ്റുപറയുന്നു എന്നേ പറയാൻ പറ്റും. വേദം അങ്ങനെയല്ല ചെയ്യുന്നത്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരു പ്രമാണത്തിലൂടെയും പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെയൊന്നും അതിനറിയാൻ കഴിയുന്നില്ല. വേദത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. യാഗം, അതിന്റെ വിധാനങ്ങൾ, അതിന്റെ ഫലം, അതിന്റെ കർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു പ്രമാണത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നില്ല. അത് അജ്ഞാതമാണ്. അജ്ഞാതമായ വിഷയത്തെ ബോധിപ്പിക്കുന്നു, അതാണ് വേദത്തിന്റെ പ്രത്യേകത. പ്രസിദ്ധമായ, നമുക്കെല്ലാം പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ വേദം ബോധിപ്പിക്കത്തില്ല. എന്നാൽ അതിനെ അങ്ങനെ ബോധിപ്പിച്ചാൽ അവിടെ വേദലക്ഷണം സമന്വയിക്കുന്നില്ല, അത് പ്രമാണമാകത്തില്ല, മറിച്ച് അത് കേവലം അനുവാദകമാണ്, ഏറ്റുപറയുന്ന ഒന്നായി തീരും എന്നർത്ഥം. നമ്മുടെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സിദ്ധമായ ഒരു വസ്തുവാണ്, നമുക്ക് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. അത് അതിനെ വേദം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അജ്ഞാത അർത്ഥ ജ്ഞാപകമാകത്തില്ല എന്നാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ്? നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവതി. വേദത്തിൽ ഒരിക്കലും അങ്ങനെ സിദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്നത് സിദ്ധമായ ഒന്നാണ്. അതിനെ വേദം പരിനിഷ്ഠിതമായ വസ്തുവാണ്, അതിനെ വേദം ഒരിക്കലും പ്രതിപാദിക്കത്തില്ല. സിദ്ധമായ ഒരു വസ്തു മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാവുന്നതാണ്. മറിച്ച് എന്താണ്? സാധ്യമായതിനെ വേദം ബോധിപ്പിക്കത്തുള്ളൂ. യാഗം സാധ്യമാണ്, പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ വേദം ബോധിപ്പിക്കത്തുള്ളൂ എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുനഃ. സിദ്ധമായ വസ്തു, ഇവിടെ നേരത്തെ തന്നെ ഉള്ള വസ്തു, നമ്മൾ പ്രയത്നത്തിലൂടെ സാധ്യം, ക്രിയാസാധ്യമല്ലാതിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അത് പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്, പ്രത്യക്ഷമായി അതിനെ അറിയാൻ കഴിയും. തത് പ്രതിപാദനേച്ച ഹേയ ഉപാധേയരഹിതേ പുരുഷാർത്ഥ അഭാവ. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ പ്രതിപാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. ഹേയവും ഉപാധേയവും നിന്നും ഭിന്നമാണത്. ഹേയ ഉപാധേയരഹിതം എന്നുവെച്ചാൽ ഹേയ ഉപാധേയ ഭിന്നമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും ഹേയം ഉപേക്ഷിക്കേണ്ടതോ ഉപാധേയം സ്വീകരിക്കേണ്ടതോ അല്ല എന്നർത്ഥം. അതേസമയം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണോ അത് ഹേയമോ ഉപാധേയമോ ആയിരിക്കും. യാഗം ഉപാധേയമാണ്, സുരാപാനം ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. മദ്യപാനം, സുരാപാനം അത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. യാഗം അത് ഉപാധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് വേദത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇന്നത് ഹേയമാണ്, ഇന്നത് ഉപാധേയമാണ്, അതിൽ നിന്ന് ഭിന്നമാണ് ബ്രഹ്മം. അങ്ങനെ ഹേയ ഉപാധേയരഹിതമായ ഒന്ന് അതൊരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. യാഗം എന്ന് പറയുന്ന ഉപാധേയമാണ്, അതിലൂടെ പുരുഷാർത്ഥം പ്രാപ്തി ഉണ്ടാവുന്നു, സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നു. സുരാപാനം എന്ന് പറയുന്നത് ഹേയമാണ്, അതിലൂടെ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പോൾ അതും ക്രമേണ പുരുഷാർത്ഥത്തിന് സാധകമാണ്, അനർത്ഥത്തെ ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പൊ ഹേയവും ഉപാധേയവും അല്ലാത്ത, എടുക്കാനോ തള്ളാനോ കഴിയാത്ത ഒരു വസ്തുവിനെ വസ്തു ഒരിക്കലും പുരുഷാർത്ഥമാകത്തില്ല എന്നത്. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ പുരുഷൈ അർത്ഥ്യതയെ, പുരുഷന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത്, പ്രാർത്ഥിക്കപ്പെടുന്നത്, നേടാൻ വേണ്ടി പുരുഷൻ ജീവന്മാർ ശ്രമിക്കുന്നതേ ആകത്തുള്ളൂ പുരുഷാർത്ഥം. അങ്ങനെ ശ്രമിച്ച് നേടിയെടുക്കുന്നതേ പുരുഷാർത്ഥമാകത്തുള്ളൂ എന്നാണ് പൂർവമീമാംസകരുടെ മതം. അതുകൊണ്ടെന്താണ് ഈ വേദത്തിൽ ബ്രഹ്മതത്വത്തെ പ്രതിപാദനം

0: അറിയുന്നില്ല എന്നാണ്. അപ്പൊ വേദത്തിലൂടെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത ഏവ സോ അരോധി ദിത്യവമാദീനാം ആനർത്ഥക്യം മാ ഭൂത് ഇതി. ഇനി പൂർവമീമാംസയിലെ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. വിധിനാതു ഏകവാക്യത്വാ സ്തുത്യർത്ഥേന വിധീനാം സിഹു ഇതി സ്ഥാപകത്വേന അർത്ഥവത്വം ഉക്തം. ക്രിയാപരങ്ങളല്ലാതെയുള്ള വാക്യങ്ങളൊന്നും എന്താണ് അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ സിദ്ധമായ സത്യവസ്തുവായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥകമായി തീരുമല്ലോ. അതുകൊണ്ട് പൂർവമീമാംസകര് തന്നെ സമാധാനം പറയുന്നു, അർത്ഥവാദ വാക്യങ്ങളെല്ലാം വിധിവാക്യങ്ങളുടെ സ്ഥാപകങ്ങളായിട്ട്, അതായത് വിധിവാക്യങ്ങളെ വിധിയെ സ്തുതിക്കുന്നതായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അംഗമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയും സാർത്ഥകമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത, ഒരർത്ഥവാദ വാക്യമാണ്. വായുഹു ശീഘ്രഗാമിയായ ദേവതയാണ് എന്നൊരു വാക്യം. വായുദേവത ശീഘ്രഗാമിയാണെന്നാണ് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത്. അപ്പോൾ വായു ശീഘ്രഗാമിയാണ് ദേവത, ശീഘ്രഗാമിയായ ദേവതയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷാർത്ഥമൊന്നും നേടാനില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, വായുദേവത വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയേ അവിടെ പറയുന്നുള്ളൂ, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത, വായുദേവത ശീഘ്രഗാമിയാണ്. അപ്പൊ ഇത്രയും ഇതിനെ അർത്ഥവാദ വാക്യമെന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫലത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ഈ വാക്യത്തിലൂടെ പിന്നെ എന്ത് ധരിക്കണം? അതിനെക്കുറിച്ച് മീമാംസകർ ചിന്തിച്ചപ്പോൾ വേറൊരു വാക്യം അവർ കണ്ടെത്തി, വായവ്യം ശേദം ആനഭേദ ഒരു വാക്യം. അതായത് വായു ദേവതയെ ഉദ്ദേശിച്ച് ശേദം, ശേദ നിറത്തിലുള്ള മൃഗത്തെ ആലഭനം ചെയ്യണം. ആലഭനം ചെയ്യുക എന്ന് വെച്ചാൽ ഹിംസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവെ മീമാംസരെടുക്കുന്നത്. ഹിംസ വേദത്തിൽ ഹിംസയെ വിധിക്കുന്നില്ല എന്ന് പറയുന്നവർ ആലഭനം എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുക എന്നും മറ്റുമുള്ള അർത്ഥം എടുക്കുന്നു. പക്ഷെ നടന്നുകൊണ്ടിരുന്ന ഹിംസയാണ്. അപ്പോ ഛേദ വെളുത്ത നിറമുള്ള ആടിനെ ഹിംസിക്കാനാ പറയുന്നു വായുദേവത ഉദ്ദേശിച്ച് എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ അവര് താരതമ്യപ്പെടുത്തി നോക്കുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെയും നമ്മളെ ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. വായുവ്യം ശേദം ആലഭേദ, വായുവൈ ക്ഷേപിഷ്ഠ ദേവത എന്നുള്ളത്. അപ്പോൾ വായുദേവത ഉദ്ദേശിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ എളുപ്പത്തിൽ ഉണ്ടാകും. ഇത് രണ്ടിന്റെയും കൂടെ താല്പര്യമാണ്. കാരണം ശീഘ്രഗാമിയായ ദേവത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശീഘ്രമായി ഫലപ്രദാനം ചെയ്യുന്ന ദേവതയെന്നാണ്, ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഫലത്തെ കൊടുക്കുന്ന ദേവതയെന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ബന്ധത്തെ അങ്ങനെ പൂർവമീമാംസകർ കണ്ടുപിടിച്ചു. അപ്പം വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം നടത്തിക്കഴിഞ്ഞാൽ ആ യാഗം ചെയ്യുന്ന യാഗകർത്താവിന് യജമാനന് വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുമെന്നാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ യാഗത്തെ സ്തുതിക്കുകയാണ്. ആ യാഗം അത്രയും മഹത്തായ യാഗമാണ്, ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫലം കിട്ടും. അപ്പം വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്ന ആ അർത്ഥവാദ വാക്യം വായുദേവതയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഏകവാക്യം, അതായത് രണ്ടും കൂടി ചേർന്നൊരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഏകവാക്യത്വം എന്ന് പറയും. വാക്യ ഏകവാക്യത്വം, പദ ഏകവാക്യത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മീമാംസയുടെ ചർച്ചയ്ക്ക് വരും. അപ്പൊ ഇവിടെ വരുന്ന ഈ വിധിവാക്യവും ഈ അർത്ഥവാദ വാക്യവും രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വിശാലമായ ഒരു അർത്ഥത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് വിധിവാക്യങ്ങളുമായി ഏകവാക്യമായിട്ട് അർത്ഥവാദങ്ങൾ വിധിവാക്യത്തിന്റെ അംഗമാകുന്നു എന്നാണ്, അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും സാർത്ഥകമാണ് എന്നുള്ളതാണ് പൂർവമീമാംസകരുടെ സിദ്ധാന്തം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ ഉദാഹരണമെന്ന് പറയുന്നത് സ്വരോദീത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേദവാക്യമാണ്. സ്വരോദീത് യഥാരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന എന്താണ്, ഇതും ഒരു അർത്ഥവാദ വാക്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത്, അതായത് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത് സ്തുതിപരമായ വാക്യമാണെങ്കിൽ വേറൊരു വാക്യമുണ്ടെന്നാണ്, ബർഹിഷി രജതം നദേയം എന്ന് പറയും. യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുതെന്നാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വാക്യം വരുന്നത്. സു അരോദീത് യദരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം എന്ന് പറയുന്ന വാക്യം. അത് ദക്ഷിണയായിട്ട് എന്തുകൊണ്ട് വെള്ളി കൊടുക്കാൻ പാടില്ല? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി. അത് തുടങ്ങുന്ന സമയത്ത് ദേവന്മാര് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകകളെല്ലാം അഗ്നി ദേവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മടക്കിത്തരണം, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അഗ്നിദേവനെ ഏൽപ്പിച്ചതിന് ശേഷം ദേവന്മാർ യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ താമസിച്ചു. അഗ്നിദേവൻ ഈ ദ്രവ്യത്തിലെല്ലാം നോക്കിയിരുന്നപ്പോൾ അഗ്നിദേവൻ ഇതിൽ ലോഭമുണ്ടായി. ഇതെല്ലാം കൈവശമാക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അവർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അഗ്നിദേവൻ ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു, ഒളിയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനില്ല, തങ്ങളുടെ വസ്തുവകകളും കാണാനില്ല. പിന്നെ അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാര് പോയി. അങ്ങനെ പോയി അവസാനം കണ്ടു, പിടിച്ച് അഗ്നിദേവനെ അവർ കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീർ ഉരുണ്ടുരുണ്ട് വീണതാണ്, വെള്ളിയായി തീർന്നതെന്നാണ്. ഈ ഭൂമിയിൽ കാണുന്ന വെള്ളിയല്ല അഗ്നിദേവന്റെ കണ്ണുനീരാണെന്നാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ? കണ്ണുനീരെന്ന് പറയുന്നത് ശ്രേഷ്ഠമായൊരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് അത് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനന് സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണോ, യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്, അത് അരുത് എന്ന് പറയുന്നതാണ്. അപ്പോ അതിനെ നിന്ദിക്കുകയാണ്, വെള്ളിയെ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലയിടത്ത് അർത്ഥവാദ വാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ, അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലയിടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജത ദാനം എന്ന് പറയുന്നത് നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സു അരോദി ഇതെന്ന് പറയുന്ന ഈ വാക്യം. ഇപ്പൊ ബർഹിഷി രജതം എന്ന ദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വ അരോദീതെന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണോ, അത് അർത്ഥവത്താണോ, വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കൂ, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവ്വമീമാംസയുടെ അഭിപ്രായം. അതാണ് പറയുന്നത് അതേവസോ അരോദീ ഇത്യവമാദീനാം. ഈ വാക്യങ്ങളും അനർത്ഥക്യം മാഭൂത്, ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി പോകും ഒരു ഭാഗം. അതുകൊണ്ട് പൂർവ്വമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വാ, വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്നുവെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതി സ്ഥാപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം. അതുകൊണ്ട് വിധി വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, ഈ വാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിന് അർത്ഥമുണ്ടാകും. സ്വതന്ത്രമായ അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാനൊക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംച വിഷയത്വ ഇത്യാദീനാം ക്രിയ തത്സാധന അഭിദായിത്വേന കർമ്മ സമവായിത്വം ഉക്തം. അതുപോലെ തന്നെ ഇഷയത്വ പലാശാഖെ ക്ലാശ്, അതിന്റെ ശാഖയെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇത്യവമാദീനാം ഈ മന്ത്രങ്ങളും എല്ലാം എന്താണ്, ക്രിയ തത്സാധന അഭിദായിത്വേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം ദ്രവ്യം, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം ദധി തൈര്, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. യൂപം കുറ്റി, പശുവിനെ കെട്ടുന്നതിനുള്ള, അതായത് ആടിനെ കിട്ടുന്നതെന്ന്. ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിത്വേന, ഇതിനെയെല്ലാം പറയുന്നു, അല്ലാതെ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ, അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, വ്രീഹി നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെയെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം, കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്? ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ്? ന ക്വചിതവി വേദവാക്യാനാം വിരി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദൃഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്? വേദാന്തവാക്യാനാം, വേദാന്തവാക്യങ്ങൾ ക്വചിതവി, ഒരിടത്തും തന്നെ വേദം സമൂലം പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ, വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദൃഷ്ട, അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല, ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. വേദവാക്യങ്ങൾ അല്ലാത്ത വാക്യങ്ങൾ, മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട്, വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസകരുടെ അഭിപ്രായം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Chittinodu tadamyapettirikkunnu, chittadamyathil irikkunna antakaranam, kandavum irumbum pole onnayirikkunna antakaranam വേർതിരിക്കാൻ വയ്യാത്ത, ഒരിക്കലും വേർതിരിക്കാൻ വയ്യ, സൃഷ്ടികർത്താവിന് പോലും വേർതിരിക്കാൻ വയ്യാത്തതാണ്. പാലിനെ വെള്ളം കിടക്കെ നോക്ക് വേർതിരിക്കും, പാലിനെ തിളപ്പിച്ചാൽ മതി വെള്ളം അങ്ങ് ആവിയായി പോകും. പക്ഷെ ഇത് സാധ്യമല്ല. ഈ ഹംസത്തിൻ്റെ മുമ്പ് കൊടുത്താൽ മതി, ഹംസം തന്നെ വേർതിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ചിത്തും ഇതും തമ്മിലെ ഈ താതാത്മ്യം അതൊരിക്കലും വിടത്തില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഏതുവരെ ഈ അനുഭവം ഉണ്ടോ, ഏതുവരെ ഈ പ്രത്യക്ഷാനുഭവം ഉണ്ടോ അതുവരെ എന്നാണ്. പ്രത്യക്ഷാനുഭവം ഇത്രയും വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ പ്രത്യക്ഷാനുഭവം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചിജടഗ്രന്ഥി അതിനാശ്രയിച്ചാൽ നിൽക്കുന്നു. എന്നുമ്പോൾ അത് ശുദ്ധമായ ഒന്നല്ല, ഒരു കലർപ്പാണ്. അത് ഈ അന്ധകരണം എന്ന് പറയുന്നത് ഈ ചിത്തിൽ തന്നെ ആവിർഭവിച്ചതാണ്. അതായത് വേറെ ഒരിടത്തുനിന്ന് വരാൻ വഴിയില്ല, അതിൽ തന്നെ ആവിർഭവിക്കുന്നു, അതിൽ തന്നെ തിരോഭവിക്കുന്നു. ഏതുപോലെ സമുദ്രത്തിൽ നിരയും പതിയെല്ലാം ഉണ്ടാകുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ സമുദ്രത്തിൽ നിരയും പതിയും ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് സമുദ്രത്തിൽ നിന്നാണ്. പിന്നെ അതെങ്ങോട്ട് പോകുന്നു? സമുദ്രത്തിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ അതിനൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തെ അത് ഉള്ളിടത്തോളം കലവനെ വിടാൻ പറ്റത്തില്ല. അത് നുരയും പദവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ, ആ രൂപത്തിലും ആകാരത്തിലും നാമത്തോടു കൂടിയൊക്കെ ഇരിക്കുമ്പോൾ അതിന് ജലമയമായിരിക്കാനേ പറ്റും, ജലത്തെ വിട്ടിട്ടിരിക്കാൻ പറ്റില്ല. സമുദ്രം എന്ന് പറഞ്ഞാലും ജലം തന്നെ, നുരയും പദവും എന്ന് പറഞ്ഞാലും ജലം തന്നെ. അതിൻ്റെ ഒരു വിശേഷത അതാണ്, ജലമയമായി ഇരിക്കാൻ കഴിയും നുരയ്ക്ക് തിരയ്ക്ക്. അതുപോലെ ഈ അന്ധകരണവും ഈ ചിത് സമുദ്രത്തിലൊരു നുരയും പതയുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചിന്മയം അല്ലാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ അതി വന്നു ചേർന്നു. അത് വാസ്തവത്തിൽ സംഭവിച്ചതല്ല, അജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ്, മായ കൊണ്ട് സംഭവിച്ചതാണ് എന്നെല്ലാം പറയാം. എന്തായാലും അതങ്ങനെ ഇരിക്കുന്നു, അതൊരു മാറ്റത്തിൽ അനുഭവപ്പെടുന്നതാണ്. അത് പറയുന്നത് നിസ്തരംഗ സമുദ്രം, തരംഗരഹിതമായ സമുദ്രം. പിന്നെ അത് ക്ഷോഭമുണ്ടായി, അറിയുന്നൊരു പതയേക്കുണ്ടായി. ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചു, ആ മാറ്റത്തിൽ ആണ് ഇത് സംഭവിക്കുന്നത്. ഈ ചിന്തയുടെ തഥാ അവിടെ അനുഭവങ്ങൾ, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങി നാനാതരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഈ മാലിന്യത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളെ, ഈ അനുഭവങ്ങൾക്ക് ഹേതു തന്നെ മാലിന്യമാണ്. ശുദ്ധമായിരുന്ന, നിർവികാരമായിരുന്ന അതിൽ സംഭവിച്ച ഈ മാലിന്യം പരമാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതും എന്നാൽ സംഭവിച്ചു എന്ന അനുഭവമുള്ളതുമാണ്. പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ അനുഭവത്തിൽ അതുണ്ട്. പരമാർത്ഥത്തിൽ ഇല്ലാത്തത് എന്നാൽ അനുഭവത്തിൽ വരുന്നതിനാണല്ലോ ഭ്രമമെന്ന് പറയുന്നത്. അതുകൊണ്ടിത് ഭ്രാന്തിയാണ്. ഈ പ്രത്യക്ഷം ഈ ഭ്രാന്തിയാണോ നിങ്ങൾ ഇത്രയും ബലത്തിൽ പിടിക്കുന്നത്? അതുകൊണ്ട് ഈ ഭ്രാന്തി നിന്നുകൊണ്ടുള്ള ഈ അനുഭവങ്ങൾ, ഇതിനെ യഥാർത്ഥമായ അനുഭവം ബാധിക്കും. അതവിടെ അതാണ് ഋഷി ഉപദേശിക്കുന്ന അനുഭവം. യഥാർത്ഥമായ അനുഭവം അതിതിനെ ബാധിക്കും. അത് പ്രത്യക്ഷം യഥാർത്ഥമല്ല. ഉപാധി ആശ്ചര്യജനിത വിശേഷ വിഷയത്വ, ഉപാധി ആശ്ചര്യജനിത വിശേഷമാണ് ഈ ഭ്രമാത്മകമായ അനുഭവം. അതിൻ്റെ വിഷയമാണ് ഈ കാണുന്നതല്ല. അതാണ് പ്രത്യക്ഷാദികൾ. പരമാർത്ഥമാണെങ്കിലോ? അപ്പം ചോദിക്കും, എന്താ താൻ, തനിക്ക് മനസ്സുണ്ട്, കർണങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, താൻ അനുഭവത്തിൽ നിൽക്കുന്നു, അനുഭവത്തിനുള്ള എല്ലാ കർണങ്ങളും തന്നിലുണ്ട്, തനിക്ക് അനുഭവമുണ്ട്, ഈ തൻ്റെ അനുഭവം എന്തുകൊണ്ട് പരമാർത്ഥമായിക്കൂടാ? അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ, പരമാർത്ഥത്തെ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തായാലും തനിക്ക് അനുഭവമുണ്ട്. നിങ്ങളെന്താ പറയുന്നത്? അത് ഭ്രാന്തിയാണെന്ന്. എന്തുകൊണ്ട് ഭ്രാന്തിയാകണം? പരമാർത്ഥത്തെ എന്തുകൊണ്ട് ഇത് വിഷയമാക്കുന്നില്ല? അനുസമാനം പറയുന്നു, ദൃഷ്ടേഹി ദ്രഷ്ടാരം കശി എന്നത് സാധ്യമല്ല. അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നു. ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ, കണ്ണിൻ്റെ കണ്ണിനെ കാണാൻ സാധ്യമല്ല. നിങ്ങളെ അനുഭവിക്കുന്നത്, പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അനുഭവിക്കുന്നത് പരമാർത്ഥത്തെയല്ല, അതിനെ അവിഷയം എന്നേ അറിയാൻ കഴിയും. വിഷയം എന്നറിയാൻ കഴിയില്ല, വിഷയമായിട്ട് അറിയാൻ കഴിയത്തില്ല, വിഷയത്തിന് അറിയാൻ കഴിയത്തില്ല. അറിയാവുന്നത് അവിഷയമാണ്, അത് വിഷയമായിട്ടല്ല. അതുകൊണ്ട് ഈ നാനാത്വത്തെ, പ്രപഞ്ചത്തെ അറിയുന്നത് പോലെയുള്ള ഒരറിവ് പരമാർത്ഥത്തെ സംബന്ധിച്ച് ഉണ്ടാകും എന്ന് കരുതണ്ടോ? അതങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ ദൃഷ്ടേഹി ദൃഷ്ടാരം വശി വിജ്ഞാതാരം അരേക്കേന വിജാനീയ ഇവിടെ പറയുന്നു. ശ്രുതി പറയുന്നത് എൻ്റെ അനുഭവത്തിന് ദൃശ്യമായിരിക്കുന്ന ഈ വിഷയങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഈ അനുഭവത്തിൻ്റെ സാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അനുഭവങ്ങളെല്ലാം എവിടെയാണോ പ്രതിഫലിക്കുന്നത്, അതാണ് നിന്റെ സ്വരൂപം, അതിന് ജനന മരണങ്ങളില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സാക്ഷാത്കാരം അതിനെ യോജിച്ച രീതിയിൽ യക്ഷാനുരൂപോ ബലി എന്ന് പറയും. യക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ബലി കൊടുക്കേണ്ടത്. മാംസം തിന്നുന്നവനാണെങ്കിൽ മാംസം കൊടുക്കണം, പാൽ കുടിക്കുന്നവനാണെങ്കിൽ പാൽ കൊടുക്കണം. അപ്പോൾ അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്, അപരോക്ഷത്തിനനുസരിച്ചുള്ള സാക്ഷാത്കാരമാണ്, അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അത് ബാഹ്യവിഷയങ്ങളെ ദർശിക്കുന്നത് പോലെ ഉള്ള ഒരു ദർശനം പറയുന്നു. ഒരാൾ പറയുന്നു, ആ ഞാൻ നിന്നെ കാണുന്നത് പോലെ തന്നെ പരമാത്മാവിനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രോതാവ് ഗ്രഹിക്കുന്ന അർത്ഥമല്ല വക്താവ് ഉദ്ദേശിക്കുന്നു. ഇന്ദ്രിയ അർത്ഥസന്നിവേശത്തിലൂടെ ഉണ്ടാകുന്ന ഈ പ്രത്യക്ഷാനുഭവം പോലെ ഒരു അനുഭവമാണ് പരമാർത്ഥാനുഭവം എന്നല്ല ഘോഷിക്കുന്നത്. എങ്ങനെയാണോ നീ അല്ലെങ്കിൽ വിഷയം മുമ്പിലിരിക്കുകയും ആ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതേ വിഷയത്തെ സംബന്ധിച്ച് സംശയാദി വിപരീതങ്ങളില്ലാതിരിക്കുന്നത് അതാണ്. സംശയാദി വിപരീതങ്ങളുടെ നിവാരണമാണ് അതൊന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്നെ കാണുന്നവരെ ദൈവത്തെ കാണുന്നു, എന്നെ കാണുന്ന എങ്ങനെ? ഇന്ദ്രിയാർത്ഥ സന്നിവേശത്തിലൂടെ. ഇന്ദ്രിയവും മനസ്സും എല്ലാം എന്നിൽ പ്രവർത്തിച്ച് എന്നെ കാണും. അതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ദൈവത്തിൽ പ്രവർത്തിച്ച് ദൈവത്തെ കാണും, പ്രത്യക്ഷമാകുന്നു. ദൈവത്തിൻ്റെ കാലും തലയും മുഖമെല്ലാം കാണുന്നു. അങ്ങനെ ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ പ്രത്യക്ഷത്തിന് ബാധിക്കുന്ന ഒന്നും തന്നെ സംശയാദികളൊന്നും. അതുപോലെ ഇവിടെ ആ പരമാർത്ഥ ജ്ഞാനത്തെ ബാധിക്കുന്ന സംശയാദികളൊന്നുമില്ല. അതിനത് മറ്റു വിഷയങ്ങളെപ്പോലെ വിഷയമാകേണ്ട കാര്യമുണ്ട്. അത് വിഷയമല്ല എന്നറിയുന്നതും അതിനുള്ള അജ്ഞാനത്തിന്റെ നിരാസമാണ്. അത് സത്താണെന്നറിയുന്നത് അസത്താണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസമാണ്. ചിത്തെന്നറിയുന്നത് ജഡമാണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസം. ആനന്ദമെന്നറിയുന്നത് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിന്റെ നിരാസമാണ്. അജ്ഞാനാദികളെ നിഷേധിച്ച് വസ്തുസ്ഥിതിയെ ബോധിപ്പിക്കുന്നു. അതാണ് ശ്രുതി. അങ്ങനെയുള്ള ശ്രുതി ഇതിനെ നിർദ്ദേശിക്കുന്നത് വിജ്ഞാതമായിട്ടാണ്, അല്ലാതെ വിഷയമായിട്ടല്ല. വിചാരിയ എന്തുകൊണ്ടറിയാൻ കഴിയും? നീ പറയുന്ന ഏത് പ്രത്യക്ഷം കൊണ്ടതിന് അറിയാൻ കഴിയുന്നത്? അത് വിഷയത്വനെ അറിയുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള അറിവ് പൂർണ്ണവുമാണ്. രണ്ടും മനസ്സിലാക്കും. ആ പൂർണ്ണതയുടെ ഭാഗമാണ് അതിന് വിഷയത്വനെ അറിയുന്നില്ല എന്നറിയുന്നു. അതുകൂടി ചേർന്നിട്ടുള്ളത് പൂർണ്ണമാകുന്നു. അതുകൂടി ചേരുമ്പോഴാണ് അത് സംശയരഹിതമായി അറിയുന്നത്. ഈ കാണുന്ന സർവ്വതും വിഷയമായിട്ടറിയുന്നു. എങ്ങനെ ഒന്നിനെ മാത്രം വിഷയമല്ലാതെ അറിയാൻ കഴിയും? വിഷയമല്ലാന്നതിനെ എങ്ങനെ അറിയും? സംശയം വരും. അവിടെ പറയുന്നത് സ്വരൂപമായതുകൊണ്ട്, സുസ്വരൂപമായതുകൊണ്ട്. അത് അറിയപ്പെടുന്നവൻ്റെ, അറിയുന്നവൻ്റെ, അറിയപ്പെടുന്നതിൻ്റെ, അറിവിൻ്റെയും സ്വരൂപമായിരിക്കുന്നുണ്ട്. അത് വിഷയമാണ്. അപ്പോൾ ആ സംശയത്തെ അവിടെ പരിഹരിച്ചു. ഇങ്ങനെ അതിൽ വരാമെന്നുള്ള എല്ലാ മിഥ്യ അറിവുകളെയും നിഷേധിക്കുന്നതായ അറിവ്, പൂർണ്ണമായ അറിവ്. ആ അറിവ് പൂർണ്ണമാണ്, പക്ഷെ അറിവിനത് വിഷയമാകണമെന്നില്ല. എന്തുകൊണ്ട്? അവിഷയത്വമാണ് അറിവിൻ്റെ പൂർണ്ണത കൊടുക്കുന്നത്. അവിജ്ഞാതം വിജ്ഞാതൃ, വിജ്ഞാതാവ് എങ്ങനെ വിജ്ഞാനത്തിന് വിഷയമാകും? അത് അവിജ്ഞാതാവായിരിക്കുന്നു. വിജ്ഞാതാവ് ഒരിക്കലും വിജ്ഞാനത്തിന് വിഷയമാകുന്നില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. സ്വരൂപത്തിന് മാറ്റം സംഭവിക്കുന്നു. വിജ്ഞാതാവിൻ്റെ സ്വരൂപം തന്നെ എന്താണത്? അവിജ്ഞാതാവ് എന്ന് വെച്ചാൽ മറ്റൊരു വിജ്ഞാനത്തിന് അത് വിഷയമാകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. പ്രകാശത്തിന് മറ്റൊരു ജഡപ്രകാശം കൊണ്ട് കാണേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ പറയണല്ല, എല്ലാത്തിനെയും പ്രകാശം കൊണ്ട് കാണുന്നുണ്ട്. ഒരു യുക്തിയാണ്, സാമാന്യ യുക്തി, ശരിയാണെന്ന് തോന്നുന്നു. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും പ്രകാശം കൊണ്ട് കാണുന്നത് കൊണ്ട് പ്രകാശത്തെ കാണുന്നതിന് മറ്റൊരു പ്രകാശം കൂടിയേ തീരൂ, ഒരു ജഡപ്രകാശം. അതൊരു വാശി മാത്രമാണ്, പറയുന്നത് സാമാന്യ നിയമമാണ്. എന്താണോ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു പ്രകാശം കൂടിയേ തീരൂ. അതുകൊണ്ട് പ്രകാശത്തെയും ഞാൻ കാണുന്നുണ്ട്, അതിനും അതുപോലെ മറ്റൊരു ജഡപ്രകാശം വേണമെന്ന് പറഞ്ഞാൽ അനുഭവവിരുദ്ധമായ കാര്യം. അവസാന ഭാഗത്ത് വരുമ്പോൾ ആ യുക്തി ആ പ്രകാശം തന്നെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? പ്രകാശം മറ്റൊന്നിനെ ആശ്രയിക്കുന്നത് സ്വാനുഭവമാണ്. എന്താ അതങ്ങനെ? അത് പ്രകാശമായതുകൊണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? അതാണ് പ്രകാശത്തിൻ്റെ സ്വരൂപം എന്ന് പറയും. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് അത് അവിജ്ഞാതമായിരിക്കുക. മറ്റൊരു വിജ്ഞാനം കൊണ്ട് അതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പ്രകാശത്തിന് മറ്റൊരു പ്രകാശം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ട്? മറ്റൊരു ജഡപ്രകാശത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതതിൻ്റെ സ്വഭാവമാണെന്നോ സ്വരൂപമാണെന്നോ അല്ലാതെ മറ്റെന്ത് പറയാനോ? എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തു സ്വഭാവം. അതുപോലെ വിജ്ഞാതാവിൻ്റെ സ്വഭാവമാണ് അത് അവിജ്ഞാതമായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിന്റെ ഈ പ്രത്യക്ഷത്തിൽ നേരത്തെ ചോദിച്ചെന്താണ്? ആ പരമാർത്ഥം വെളിപ്പെടുന്നില്ല. ആ പരമാർത്ഥമായതെല്ലാം വെളിപ്പെടുന്നുണ്ട്. അതിനെയാണ് നീ അനുഭവം എന്ന് പറയുന്നത്. ഇത്യാദി ശ്രുതിഭ്യ, ധാരാളം ശ്രുതികളുണ്ട് ഇതിൽ നിന്നെല്ലാം. ഇന്ന് ആത്മവിഷയം വിജ്ഞാനം, ഈ വിജ്ഞാനം നിന്റെ അറിവ് പ്രത്യക്ഷാനുഭവം ആത്മാവിനെ വിഷയമാക്കുന്നില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആത്മാവിന് നിന്റെ വിജ്ഞാനത്തിൻ്റെ സഹായമില്ല, ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. കിം തർഹി, പിന്നെന്താണ്? ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛായാവിഷയമേവ സുഖിതോഹം ദുഃഖിതോഹം ഇത്യവുമാതി പ്രത്യക്ഷ വിജ്ഞാനം. ബാഹ്യമായ പ്രത്യക്ഷം അത് പോട്ടെ, ചർച്ചയ്ക്ക് വരുന്നത് താനാണ്, തന്നെ കുറിച്ചാണ്. എന്റെ അനുഭവം ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നാണ്. ഈ അനുഭവത്തെക്കാളും പ്രബലമായൊരു അനുഭവം വരണം ഇതിനെ നിഷേധിക്കാൻ. അതെങ്ങനെ ഉണ്ടാകും? ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതിന് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ നേരിട്ട് അനുഭവിക്കും. അതിന് സമാനം പറയുന്നു, നേരിട്ട് അനുഭവിക്കുന്നത് ശരിയാണ്, അതിനെ പ്രത്യക്ഷം എന്ന് പറയാം. പക്ഷെ ഈ അനുഭവം ഭ്രാന്തിയാണ്. ബുദ്ധ്യാദി ഉപാധി, ബുദ്ധി തുടങ്ങിയ ഉപാധികൾ ആത്മപ്രതിച്ഛായ വിഷയമേ, അതിൽ വരുന്ന ആത്മപ്രതിച്ഛായ നേരത്തെ പറഞ്ഞു ചൈതന്യാഭാസം, അതിലാണ് ഈ അനുഭവങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഈ അനുഭവങ്ങളെല്ലാം അന്ധകരണത്തിന്റെ തലത്തിലാണ്, സ്വരൂപതലത്തിലല്ല, അല്ലെങ്കിൽ ആത്മാവിന്റെ തലത്തിലല്ല. ആത്മതലത്തിൽ നിന്നും വളരെ താഴെയാണ് അന്ധകരണത്തിന്റെ തലം. ആത്മതലം സർവാധിപർത്തിയായിരിക്കും, നിസ്സംഗമായി സ്വയം ജ്യോതിസായി പ്രകാശിക്കുന്നു. അതിന്റെ താഴ്ന്ന തലങ്ങളിലാണ് ശരീരത്തിന്റെ മനസ്സിന്റെ ബുദ്ധിയുടെ എല്ലാം തന്നെ. അതിലെ അന്ധകരണത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ നിലയിലാണ് ഈ അനുഭവം. സുഖി അഹം, സുഖി അഹം ദുഃഖി, പ്രത്യക്ഷ വിജ്ഞാനം. ഇത് പരമാർത്ഥ നിലയിലല്ലാത്തതുകൊണ്ട് ഇത് സത്യമില്ല, ഇത് ഭ്രാന്തിയാണ്. പരമാർത്ഥമല്ലാത്ത ഭ്രാന്തിയാണ്. അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമാണെങ്കിൽ മരുമരീചികയും എല്ലാം സത്യം എന്ന് പറയേണ്ടി വരും. അവിടെ നിന്നും ആ യുക്തി നീ അംഗീകരിക്കുന്നില്ല. എന്താണ് അനുഭവിക്കുന്നതുകൊണ്ട് സത്യമാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പറയാൻ കഴിയത്തില്ല. ഈ അനുഭവം ഇങ്ങനെ ഇരിക്കട്ടെ, പരമാർത്ഥം എന്താണോ? ഇപ്പൊ സുഖദുഃഖാദികൾ ആർക്കാണ് പറയുന്നു? അത് ജീവനാണ്. അതൊന്ന് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, സുഖദുഃഖാദി അനുഭവമുണ്ട്, അത് പ്രത്യക്ഷമാണ്, പക്ഷെ അതെല്ലാം ജീവനാണ്, ജീവചൈതന്യത്തിനാണ്. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ പറയുന്ന ആരെക്കുറിച്ചാണ്? ജീവസാക്ഷിയെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഏതെന്നിലാണോ ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായി മാറി മാറി വരുന്ന അനുഭവങ്ങൾ, ഏതൊരനുഭവത്തിലാണോ നിൽക്കുന്നത്, ഇതിനാധാരമായ ഒരു അനുഭവമുണ്ട്, അത് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഭ്രാന്തിയല്ല, ഇത് ഭ്രാന്തിയാണ്. ഇവിടെ പറയുന്നുണ്ട് ദുഃഖി ഏതി ഭവേദാത്മാ കസാക്ഷി ദുഃഖിനോ ഭവേ. സുഖദുഃഖാദി അനുഭവങ്ങൾ ജീവനാണെന്ന്. ജീവൻ ആരാണ്? ജീവൻ നീ തന്നെ ജീവൻ. അപ്പൊ സുഖദുഃഖാദി അനുഭവങ്ങൾ എനിക്കാണ്, അവിടെ തർക്കമില്ല. എന്റെ അനുഭവമാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഈ അനുഭവം, ഈ അനുഭവത്തോടുകൂടിയിരിക്കുന്ന ഈ ഞാൻ, അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്ന ഈ ഞാനല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? ആരായി സാക്ഷി? അങ്ങനെ ഒന്നില്ല. ഈ അനുഭവിക്കുന്നവനല്ലാതെ മറ്റൊരുവനില്ല ഇവിടെ. അതിനെ നിഷേധിക്കണം. അതല്ല, ഭിത്തി കൂടാതെ ചിത്രം എഴുതാൻ സാധ്യമല്ല. ചിത്രം എഴുതണമെങ്കിൽ ഭിത്തി വേണം. അതെങ്ങനെ? വളരെ സ്വച്ഛമായ ഭിത്തി വേണം. എന്നുവെച്ചാൽ എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കത്തക്ക ശേഷിയുള്ള ഒരു ഭിത്തി വേണം. അവിടെ നാനാ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ചിത്രമാകുന്നത്. അത് പരസ്പര വിരുദ്ധമായത്, വെളുപ്പുണ്ട്, കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, നാനാ രൂപാന്തരങ്ങളെ പ്രാപിക്കുന്ന നാനാ വർണ്ണങ്ങൾ. ഇവിടെ നമ്മുടെ അനുഭവം എന്താണ്? ഭിത്തിയല്ല, കേവലം ചിത്രമാണ് അനുഭവം. അതെങ്ങനെ നാനാവർണ്ണങ്ങളിൽ പരസ്പര വിരുദ്ധമായി? ഉദാഹരണം പറഞ്ഞു, ഈ നിമിഷം അനുഭവിക്കുന്നു സുഖി, ഇതിന് നേരെ വിരുദ്ധമായ അനുഭവമാണ് അടുത്ത് വരുന്നത് ദുഃഖി. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ സുഖിയാണ്. നേരെ വിരുദ്ധമായി അടുത്ത നിമിഷം പറയുന്നു ഞാൻ ദുഃഖിയാണ്. എന്താ ഈ സുഖിയായ ഞാനാണ് ദുഃഖിയായിരിക്കുന്നു? ഒരിക്കലുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ സുഖിയായിരിക്കുമ്പോൾ തന്നെ ദുഃഖിയായിരിക്കണം, അത് കഴിയുന്നില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, അടുത്ത ക്ഷണം ദുഃഖിയാകുന്നു, വീണ്ടും സുഖിയാകുന്നു, പ്രതിക്ഷണം ഇത് മാറുന്നു. ചിലപ്പോൾ ആ അനുഭവത്തിന് കുറച്ച് സ്ഥായിത്വം വന്നേക്കും, എന്നാലത് മാറുന്നു. ഒരേ ക്ഷണത്തിൽ സുഖിയായും ദുഃഖിയായിരിക്കാനും പറ്റുന്നില്ല. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായ വർണ്ണങ്ങളാണ്. പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒന്നിനെ പരസ്പര വിരുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അഹം സുഖി എന്നുള്ള അനുഭവം, അഹം ദുഃഖി എന്നുള്ള അനുഭവം തുടർന്നു വരുന്ന ഈ അനുഭവ പരമ്പര, ഇത് ഒന്നല്ല, പലതാണ്. പക്ഷെ ഇത് പരസ്പര വിരുദ്ധമാണെങ്കിലും തൻ്റെ അനുഭവം എന്താണ്? ഇതെല്ലാം തന്നിൽ അനുഭവപ്പെടുന്നതാണ്. സുഖിയാണെന്നും ദുഃഖിയാണെന്നുള്ള അനുഭവം തന്നിൽ അനുഭവപ്പെടുന്നതാണ്. ഇത് ഓരോന്നും പരസ്പര വിരുദ്ധമായിരിക്കുകയാണെങ്കിൽ സുഖാനുഭവം വേറെ, ദുഃഖാനുഭവം വേറെ, ഇത് ഒന്നാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. സുഖാനുഭവമാണ് ദുഃഖാനുഭവം, ആർക്കെങ്കിലും പറയാൻ കഴിയും? സുഖാനുഭവമാണ് ദുഃഖാനുഭവമെങ്കിൽ പിന്നെ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നേടാനും ശ്രമിക്കത്തില്ല. അനുഭവത്തിൽ നിന്ന് നിർണ്ണയിക്കുക, ഇത് പരസ്പര വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് വേറെ വേറെയാണ്. പക്ഷേ ഈ അനുഭവങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ഇതിനെ തന്നിലാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അപ്പോൾ ഈ സുഖ ദുഃഖാനുഭവങ്ങളുടെ ഈ വിഭിന്ന വർണ്ണങ്ങളുടെ ഈ പരമ്പര ഏതൊരു പ്രതലത്തിലാണോ ഉള്ളത്, എവിടെയാണോ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാനാവർണ്ണങ്ങൾ, അങ്ങനെ ഒന്നുണ്ടോ? ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നത് എന്നിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, അങ്ങനെയല്ലേ? മുമ്പിലിരിക്കുന്ന ആ പ്രതലത്തിൽ ഒരു ചിത്രം വരുന്നു പോകുന്നു, വേറൊരു ചിത്രം വരുന്നു പോകുന്നു. ഈ ചിത്രം എന്ന ഒന്നാണോ? അല്ല, ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട്, ഒരിക്കൽ പുരുഷൻ വരുന്നു പിന്നെ സ്ത്രീ വരുന്നു, ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട് തന്നെ അതൊന്നല്ല. പക്ഷേ ഇതെല്ലാം എവിടെ? ഒരേ ഒരു പ്രതലത്തിൽ. അതുപോലെ ഇതിനെക്കുറിച്ച് എന്ന് പറയുന്ന അനുഭവങ്ങളെക്കുറിച്ച് തന്നിൽ നടക്കുന്നു. താനാരാ തന്നിൽ നടക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം സുഖദുഃഖങ്ങളെല്ലാം ബോധത്തിന് വിഷയമായിട്ടാണ് നിൽക്കുന്നത്. അവരെയും ചിത്രത്തിൻ്റെ പരിണാമവും ബോധത്തിൻ്റെ വിഷയവുമാണെന്ന് പറയും. ബോധത്തിൻ്റെ വിഷയമായി ചിത്തം പരിണമിക്കുന്നതാണ്. മുമ്പ് പറഞ്ഞല്ലോ ചിത്തത്തിൻ്റെ സ്വഭാവമാണ് അതെപ്പോഴും ചൈതന്യവത്തായിട്ടേ ഇരിക്കും. ചൈതന്യത്തെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ചിത്തം സദാ ചിന്മയമായിരിക്കുമ്പോൾ അതിന് മാറ്റം സംഭവിക്കും, പരിണാമങ്ങൾ സംഭവിക്കും. ആ പരിണാമങ്ങളാണ് ഒരിക്കലത് സുഖമായി പരിണമിക്കും, വേറൊരിക്കൽ നേരെ വിരുദ്ധമായ ദുഃഖമായി പരിണമിക്കും. ഒന്ന് തന്നെ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് പല നിമിത്തങ്ങളെയും അനുസരിച്ച് അത് പരിണമിക്കും. ഈ പരിണാമം എവിടെ സംഭവിക്കും? ചിത്തം സ്വയം പരിണമിക്കുന്നു. ഈ പരിണാമങ്ങൾ എവിടെ സംഭവിക്കുന്നു? ചിത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബോധത്തിൽ സംഭവിക്കുന്നു. ഇപ്പൊ സുഖദുഃഖാനുഭവങ്ങൾ നിരന്തരം ഈ ബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ പ്രതലത്തിൽ വർണ്ണങ്ങൾ മാറുന്നതുപോലെ ഏതൊരു സ്ഥലത്താണോ ഇതെല്ലാം സംഭവിക്കുന്നത്, ആ സ്ഥലം അന്യമല്ല. കാരണം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ സുഖിയാണ് ചോദിക്കുന്നു. നീ സുഖിയാണെങ്കിൽ ആ സുഖം എവിടെ? എന്നിലാണ് സുഖം. അടുത്തപോലെ ഞാൻ ദുഃഖിയാണ്, ആ ദുഃഖം എവിടെ? എന്നിലാണ്. ഇവിടെ ബോധമല്ലാതെ ഞാനെന്ന് പറയാൻ പറ്റുന്നു? ചിത്തല്ലാതെ ഞാനെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഞാനെന്ന് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാനെന്ന് സ്വയം വെളിപ്പെടുന്നത് ചിത്തമോ? ചിത്താണ്. ചിത്ത് വരെ, ചിത്തം വരെ. ചിത്തം എന്ന് പറഞ്ഞാൽ അന്തക്കരണം, ചിത്തം എന്ന് പറഞ്ഞാൽ അറിവ്. അതാണ് സ്വയം വെളിപ്പെടുന്നത്. ഈ സുഖദുഃഖ അനുഭവത്തിൽ ഇതിങ്ങനെ ഒരു പരമ്പരയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചിത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയാം. മാത്രമല്ല ഈ സുഖദുഃഖ അനുഭവങ്ങളിലൂടെ ഈ ചിത്ത് സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയും. അതുകൊണ്ടല്ലേ പറയുന്നത് എന്നിലാണ് ഈ സുഖദുഃഖാനുഭവങ്ങൾ, കാമക്രോധങ്ങൾ, രാഗദ്വേഷങ്ങൾ സർവവും തന്നിലാണ്. അങ്ങനെ ഈ അനുഭവങ്ങളിലെല്ലാം ഏതൊന്നാണോ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് താൻ, ആ ബോധം, അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം ഏതൊന്നാണോ വെളിപ്പെടുത്തുന്നത്, രണ്ടു തരത്തിലും പറയാം. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതുമാണ്, വിളക്കിനെ പോലെ. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ഇരുട്ടിനെ നശിപ്പിച്ച് വസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ സുഖദുഃഖ അനുഭവങ്ങൾ എന്നിൽ എന്ന് നമുക്ക് ഒരനുഭവം ഇല്ലാതും ഇത് എന്ന് തുടങ്ങിയ അനുഭവം അനുസ്യൂതമായി വ്യാഗ്ര സ്വപ്നങ്ങളിൽ അനാദിയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖദുഃഖങ്ങളാണ് ഇത്. വേറെ എവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്? എന്റെ സുഖം എന്റെ ദുഃഖം നിന്നിലിരിക്കാറുണ്ട്. എന്റെ സുഖം എന്റെ ദുഃഖം എന്നിലാണ് വെളിപ്പെടുന്നത്. ഞാനായിരിക്കുന്ന ഈ ബോധത്തിലാണ് വെളിപ്പെടുന്നത്. ആ വെളിപ്പെടുന്ന ഇത് അത് സാക്ഷി. പിന്നെ സുഖിയും ദുഃഖിയുമായിരിക്കുന്നതോ അത് മാറിക്കൊണ്ടിരിക്കും. അത് ഏകമല്ല. കാരണം ഈ നിമിഷം ഞാൻ സുഖിയായിരിക്കുമ്പോൾ അടുത്ത നിമിഷം ഇതിന് നേരെ വിരുദ്ധമായി ദുഃഖിയായി മാറും. പരസ്പര വിരുദ്ധവും പരിണാമവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് ജീവനാണ്. ജീവന്റെ സ്വഭാവമാണ്. ചില വസ്തുക്കൾ അങ്ങനെയാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ചില വസ്തുക്കൾ അങ്ങനെയല്ല, നിശ്ചലമായിരിക്കും. ജലം സദാ ജലമായി തന്നെ ഇരിക്കുന്നു. പക്ഷേ നുര, പദ, തരംഗം, തിര എല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് വാസ്തവത്തിൽ ജലം തന്നെയാണ്. പക്ഷെ രണ്ട് ഭാവങ്ങൾ. ജലം എന്നുള്ള നിലയ്ക്ക് അത് നിശ്ചലമാണ്. പക്ഷെ നുര, പദകൾ എന്നുള്ള നിലയ്ക്ക് അത് പരിണമിക്കുന്നതാണ്. എന്താ ജലത്തിന്റെ സ്വരൂപത്തിൽ വല്ല മാറ്റവും വരുന്നു. നുരയോ പദയോ ഒക്കെ ആകുമ്പോൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് സാക്ഷി ഈ ചിത്രങ്ങളെല്ലാം എഴുതുന്നതിനുള്ള ഒരു ഭിത്തിയെപ്പോലെ നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ ഈ ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ സുഖിയായും ദുഃഖിയായും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഃഖീയതി ഭവീത. ആ സാക്ഷി ഒരിക്കലും ദുഃഖിയാകുന്നില്ല. ഞാൻ സുഖിയും ദുഃഖിയാകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവനാണ് സുഖിയും ദുഃഖിയുമായിരിക്കുന്നത്. സാക്ഷി ദുഃഖിനോ ഭവീത. ഒരാൾ പറയുകയാണ്, അങ്ങനെ ഒരു ഭേദമേ ഇല്ല, സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് ഞാൻ തന്നെ, ആ ഞാൻ തന്നെയാണ് സാക്ഷി എന്ന് പറയാൻ കഴിയത്തില്ല. ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കുന്നു എന്നാണ്. അസാധ്യമാകും. എന്നാൽ ഇത് സാധ്യം. എന്തുകൊണ്ട്? നിങ്ങളുടെ ചിത്രം മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമൊന്നും നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യം പറയാൻ പാടില്ല. ചിത്രം മാറുന്നുണ്ടെങ്കിൽ മാറാത്ത ഒരു ഭിത്തി ആശ്രയിച്ചേ അത് സംഭവിക്കും. അതുപോലെ സുഖദുഃഖാനുഭവങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല, പരസ്പര വിരുദ്ധമായി ഇരിക്കുന്നു. സുഖമാണോ ദുഃഖം? എത്രയോ അത് വിരുദ്ധമായിരിക്കും. ഇരുട്ടും വെളിച്ചവും പോലെ. അങ്ങനെ ഇവ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റത്തിന് ആധാരമായൊരു പ്രതലം, ഒരു ബോധം അതുണ്ടായി തീരും. ശരി, അങ്ങനെ ഒന്നില്ലെങ്കിലോ ഈ മാറ്റത്തെ തനിക്കറിയാൻ കഴിയും. ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കാനും ഒക്കത്തില്ല, ചിത്രത്തെ കാണാനും ഒക്കത്തില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു. സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ശരി, സുഖിയായിരിക്കുന്ന ഇതിനപ്പുറം വേറൊരാളില്ല. സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ സുഖിയായിരിക്കുന്നു. ആ ഞാൻ തന്നെ സുഖത്തെ ഗ്രഹിക്കുന്നു. പക്ഷെ അടുത്ത് വരാൻ പോകുന്നത് ഈ ഞാനല്ല. അടുത്ത് വരാൻ പോകുന്നത് ഇത് തന്നെയാണെങ്കിൽ ശരി, നേരെ ഇതിന് വിരുദ്ധമായ ദുഃഖിയാണ് വരുന്നത്. അവിടെയും പറയുന്നു, ഞാൻ നേരത്തെ എങ്ങനെയാണോ സുഖിയായിരുന്നത് അതിന് നേരെ വിരുദ്ധമായ ദുഃഖിയായിരിക്കുന്നു, അല്ലെങ്കിൽ നേരെ വിരുദ്ധമായ സുഖിയായിരിക്കുന്നു. അപ്പോൾ ഇതിനെ ബന്ധിപ്പിച്ചേ പറ്റും. ബന്ധിക്കാതെ ഈ രണ്ടനുഭവങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒന്നുണ്ടായാലേ പറ്റും. അതാണ് സാക്ഷി. അപ്പൊ സുഖദുഃഖാദികളെ സുഖിയെയും ദുഃഖിയെയും ഗ്രഹിക്കാൻ, എന്നുവെച്ചാൽ അതിനെ പ്രകാശിപ്പിക്കാൻ അതിന്റെ പിന്നിൽ ഒരു സാക്ഷി ഉണ്ടായാലേ പറ്റൂ. അതാണ് പറയുന്നത്, ദുഃഖീയതി ഭവേദാത്മ. ആ ദുഃഖിയായിരിക്കുന്ന ജീവൻ തന്നെയാണ് ആത്മാവ്. അല്ലെങ്കിൽ ഈ സാക്ഷിയാണ് ദുഃഖി. ഇങ്ങനെ രണ്ട് രീതി പറഞ്ഞാലും ശരി, സാക്ഷി ദുഃഖിനു. ഈ ദുഃഖിക്ക് പിന്നെ എവിടെ സാക്ഷി? ഈ ദുഃഖി എവിടെ നിൽക്കും? ഈ ചിത്രങ്ങൾ എവിടെ നിൽക്കും? സാധ്യമല്ല. ദുഃഖിന സാക്ഷിതായുക്ത സാക്ഷിണോ ദുഃഖിതാത്ത. അതുകൊണ്ട് ഇവിടെ വ്യക്തമായൊരു വേർതിരിവുണ്ട്. ഈ ദുഃഖിയായിരിക്കുന്നവനൊരിക്കലും സാക്ഷിയാകുന്നില്ല. അവൻ സാക്ഷിയായി കഴിഞ്ഞാൽ അവൻ ദുഃഖിയല്ല, സുഖിയല്ല. അവൻ അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഒരിക്കലും ആ വർണ്ണങ്ങൾക്കൊരിക്കലും പ്രധാനമാകാൻ കഴിയത്തില്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല. അതിനവിടെ വരാൻ മാറിപ്പോവാ, അതാണ് അതിൻ്റെ യുക്തി. ദുഃഖിന സാക്ഷിതായുക്ത, ദുഃഖി ഒരിക്കലും സാക്ഷിയാകുന്നില്ല. ദുഃഖിയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാകുന്നില്ല എന്നർത്ഥം. ദുഃഖിയെ വെളിപ്പെടുത്തുന്ന ഒരു ചൈതന്യമുണ്ട്, അതിലാണ് ആ ദുഃഖി നിൽക്കുന്നത്. മറിച്ച് സാക്ഷിണോ ദുഃഖിതാത്തത, അതുപോലെ തന്നെ ആ ദുഃഖത്തെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അതല്ല ദുഃഖി, അതതിന് മുമ്പിലാണ്. ദുഃഖി ആ പ്രകാശത്തിന് വിഷയമായിരിക്കുന്നു. ഇത് തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ജീവനും തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ചിതാഭാസനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്നവന് തമ്മിലുള്ള ബന്ധം, അതെന്താ? എന്താ ഭിത്തിയും വർണ്ണവുമായിട്ടുള്ള ബന്ധമാണ് പോലെ അതിനാധാരമായിരിക്കുന്നു നമ്മൾ പറയും. അതിനെ ആശ്രയിച്ച് മാത്രമേ ആ വർണ്ണത്തിന് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ സാക്ഷി ഇതിനാധാരമായിരിക്കുന്നു, അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖിയും ദുഃഖിയുമായി ജീവൻ ഇങ്ങനെ സാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സാക്ഷി സ്വയം അങ്ങനെ മാറുന്നില്ല? അത് മാറുന്നില്ല, കാരണം ഈ സാക്ഷിയും സുഖദുഃഖാദികളെ സാക്ഷ്യം എന്ന് പറയും, സുഖി ദുഃഖി, അല്ലെങ്കിൽ സാക്ഷ്യഭാസ്യം എന്ന് പറയും, അത് പ്രകാശിപ്പിക്കുന്ന, അത് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിന് അതാകാൻ പറ്റത്തില്ല. വെളിച്ചം പ്രകാശിപ്പിക്കുന്ന പാത്രം വെളിച്ചമാകാൻ പറ്റുമെന്ന് പറ്റത്തില്ല. രണ്ട് വിരുദ്ധ സ്വഭാവമാണ്. പരസ്പര വിരുദ്ധ സ്വഭാവമാണെങ്കിലും അത് പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിന് മറ്റൊന്ന് പ്രകാശ്യമായിത്തീരുന്നു. വെളിച്ചത്തിന്റെ സ്വഭാവമുണ്ട് പാത്രത്തിന്റെ സ്വഭാവം, അത്യന്തം വിരുദ്ധമാണ്. പക്ഷെ വെളിച്ചം അതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന് എന്ത് വേണം? വെളിച്ചവും പാത്രവും തമ്മിലുള്ള ഒരു സംബന്ധം വേണം. അതുപോലെ ഈ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ജീവനും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ പറയുന്നു ഒരു വാസ്തവ ബന്ധമല്ല, ഇതൊരു കൽപ്പിത ബന്ധമെന്നാണ് പറയുന്നു. ഒരു അനിർവചനീയ താതാത്മ്യം എന്ന് പറയുന്നു. നിർവചിക്കാൻ വയ്യ അല്ലേ? വെളിച്ചവും പാത്രവും തമ്മിൽ എന്താ ബന്ധം? നിർവചിക്കാൻ വയ്യ, കാരണം രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. പക്ഷെ രണ്ടും കൂടി ചേർന്നാലേ അതിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അനിർവചനീയ ഒരു ബന്ധം, ആ ബന്ധം കൊണ്ട് സാക്ഷിയും സാക്ഷിഭാസ്യവുമായി, സാക്ഷിയായി ആ ശുദ്ധ ചൈതന്യവും സാക്ഷിഭാസ്യവുമായി സുഖിയും ദുഃഖിയും ഇരിക്കുന്നു. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സംഭവിക്കത്തില്ല. ഒന്നിൻ്റെ മുമ്പിൽ മറ്റൊന്നും, ഭിത്തിയും ചിത്രയും പോലെ ഇതിങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു. ആ വിഷയത്തിൽ തന്നെയാണ് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളും വിശദീകരിക്കുന്നത്. ശിഷ്യ ശാന്തി ശാന്തി ശാന്തി.

0: नमः शिवाय। You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: ഈ ദേഹം ഞാനല്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട്, മനസ്സുണ്ട് അല്ലെ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേഹമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കും. സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ദേഹവുമില്ല, മനസ്സുമില്ല, പക്ഷെ ഞാനുണ്ട്. ഈ വ്യക്തിബോധമായി ഞാനില്ല, ഈ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല, പക്ഷേ ജീവനുണ്ട്.

0: ഉണ്ടല്ലയോ, സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. അസ്തിത്വം, എക്സിസ്റ്റൻസ്, ഞാനുണ്ട്. അപ്പൊ ആചാര്യസ്വാമി പറയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, സുഷുപ്തിയേക സിദ്ധ, സുഷുപ്തിയിൽ ഏതൊന്ന് സിദ്ധിക്കുന്നുവോ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ. ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ ഈ ഞാൻ എന്താണ് യഥാർത്ഥത്തില്? ഈ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? ഇതൊക്കെ ആണെങ്കിൽ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈ അഹങ്കാരമോ സുഷുപ്തി അവസ്ഥയിലില്ല. ദിവസം നമ്മളുടെ അനുഭവമാണ്. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു സാധന ചെയ്യുക, ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല ഉറക്കമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ഒരു പ്ലാക്കാർഡിൽ എഴുതി വെക്കാം മുമ്പിൽ, കുറച്ചു നേരം ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു സാധനയാണോ? കുറച്ചു ദിവസം ചെയ്യേണ്ടതാണ്. ദെൻ ഓൺലി യു വിൽ ഹാവ് ഇൻട്രോവേർഷൻ. അല്ലാതെ ഈ പ്രഭാഷണം കേട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ പോരാ. നമ്മളുടെ ഉള്ളിൽ നോക്കാൻ ഒരു വഴിയാണ്. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? കുറച്ചു നേരം മുമ്പ് ഞാൻ പുരുഷനായിരുന്നില്ല, സ്ത്രീ ആയിരുന്നില്ല, എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല, സന്തോഷ സന്താപങ്ങളില്ല, ഞാനൊരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ട്? സുഖമായിരുന്നു തോന്നും. സുഖമായി എണീക്കാനേ തോന്നിയില്ല, സുഖമായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല. പിന്നെ എന്തുണ്ടായിരുന്നു? എന്തോ ഉണ്ടായിരുന്നു അല്ലെ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല എന്ന് ആര് കണ്ടു? സുഖമായിരുന്നു. ആ സുഖം ആര് കണ്ടു? സുഖത്തിനെ ആര് കണ്ടു? ആ സുഷുപ്തി അവസ്ഥയിലുള്ള സുഖത്തിനെ ആരനുഭവിച്ചു? ഏറ്റവും വലിയ വിഷമം, വേദന ഉണ്ടായ ദിവസം പോലും, നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയ ദിവസമാണെങ്കിൽ പോലും, ക്ഷീണിച്ച് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയാൽ ഉറക്കത്തിന് സുഖം. ശരീരം മുറിഞ്ഞാൽ പോലും, കൈകാലുകൾ വെട്ടിയിട്ടാൽ പോലും ഉറങ്ങിപ്പോയാൽ അറിയില്ല. ദേഹത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പൊ അവിടെ എന്തൊന്നും ഉണ്ടോ അതെന്റെ യഥാർത്ഥ സ്വരൂപമാണ്. പക്ഷേ അതും പറഞ്ഞു ഉറങ്ങിയാ മതിയോ? അല്ല. ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ടെത്തണം. ഏതൊന്ന് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ അതീതമോ, ഏതൊന്ന് ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരം മനസ്സും ഒക്കെ പ്രവർത്തിക്കാത്തപ്പോഴും ഉണ്ടോ, അത് എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. അതാണ് യഥാർത്ഥമായ ഞാൻ. ഈ വ്യക്തിബോധമായ ഞാനല്ല, സത്തയായ ഞാൻ, സത്താമാത്ര ശരീരം. ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോ ദേവകി പറയുന്നു, സത്താമാത്രം നിർവിശേഷം നിരീഹം. സത്താമാത്രം ഉണ്ട് എന്നുള്ള കേവല അനുഭവം അത്രേ പറയാൻ പറ്റൂ. അത് ആണല്ല, പെണ്ണല്ല, വ്യക്തിയല്ല, ഉണ്ട് എന്നുള്ള അനുഭവം. അപ്പൊ ആ സുഷുപ്തിയൈക സിദ്ധനായ ശിവം ആണ്, ശിവൻ അല്ല. ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ജടാധാരിയായി ത്രിശൂലധാരിയായിട്ട് ഒരു രൂപം മുമ്പിൽ വരും. ഇത് ശിവം, ശിവക്കേവലോഹം. ആ ശിവം ഞാനാണ്, ശുദ്ധമായ ശിവം, പ്രജ്ഞ ബോധം. അതാണ് ഞാൻ, അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. അത് ഒരിക്കലും നഷ്ടമാവാത്തതാണ്. ഈ നിർവാണ ഷഡ്കം, ഈ ആറ് ശ്ലോകം ആചാര്യസ്വാമികൾ ഏതോ ഒരു ശിഷ്യന് ഉപദേശിച്ചതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഉപദേശിക്കാനായിട്ടാണ്. സ്തോത്രങ്ങളൊക്കെ ഏതെങ്കിലും ദിവ്യക്ഷേത്രങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതൊക്കെ ഓരോ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചതാണ്. ഇത് ഒരു ശിഷ്യൻ പലവട്ടം ആചാര്യസ്വാമികളോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബ്രഹ്മം? ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം? എനിക്ക് ഉപദേശിക്കൂ. ആചാര്യസ്വാമികൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഒരു ദിവസം ഈ ശിഷ്യൻ ആചാര്യസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടില് ആചാര്യർ ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ടില് ഈ ശിഷ്യൻ വന്നു, കാൽ പെരുമാറ്റം കേട്ടതും തിരിഞ്ഞു നോക്കാതെ ശങ്കരൻ ചോദിച്ചു, ആരാണ്? ഞാനോ? ആരാ? അങ്ങനെ വെച്ച ആരാ? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത്ര ഞാൻ തന്നെ. നമുക്ക് പരസ്പരം അറിയുമെങ്കിൽ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ എന്തു പറയും? ഇരുളിൽ ഇരിപ്പവനാര് ചൊൽക നീ എന്നൊരുവൻ ഉരപ്പതു കേട്ടു താനുമേവം. അറിവതിനായി അവനോട് ഓതും പ്രതിവാക്യം ഏകമാകും എന്നാണ്. രണ്ടുപേര് ഇരുട്ടിലിരിക്കണു, രണ്ടുപേർക്കും ഞാനുണ്ടെന്നറിയാം, സംശയമേ വരില്ല അല്ലെ? മറ്റുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരും, പക്ഷെ അവനവനുണ്ടോ ഇല്ലയോ സംശയമേ ഇല്ല, ഉറപ്പുണ്ട്. അടുത്ത് മറ്റൊരാൾ ഇരിക്കണു, ആരാണ്? രണ്ടുപേരും പരിചയമുള്ള ആളാണേ, എല്ലാവർക്കും ഒരേ ഒരു പേരേ ഉള്ളൂ, ഞാൻ എന്നുള്ള പേര്. പിന്നെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രാമൻ, കൃഷ്ണൻ, സീത, രാധ പേരൊക്കെ മാറ്റി പറയും. അപ്പോ നീ ആര്? ഞാൻ തന്നെ. ഇങ്ങോട്ട് തിരിച്ചു, ഞാൻ തന്നെ. പ്രതിവാക്യം ഏകമാകും, രണ്ടുപേർക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ശിഷ്യനോട് ചോദിച്ചു, ആരാണ്? ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ, ഉറപ്പിച്ചു. ഞാൻ തന്നെ, അയാം, ഐ ആൻഡ് അയാം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ ഈ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്? എന്താ ഈ ഞാൻ തന്നെ എന്ന് തിരിഞ്ഞേ നോക്കിയില്ല. അത്ര ഇരുന്ന ഇരുപ്പിൽ എന്തായി ഞാൻ തന്നെ, എന്തായി ഞാൻ തന്നെ എന്ന് ചോദിച്ചതും ഈ പുറകെ ഇരുട്ടിൽ നിൽക്കുന്ന ആള് ഈ ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആഹാ, ആത്മാവിനെ അന്വേഷിക്കണം, ബ്രഹ്മത്തിനെ അന്വേഷിക്കണം, ഈശ്വരനെ അന്വേഷിക്കണം. ഈ അന്വേഷിക്കണവനെ ഇത്ര കാലം അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിക്കണവൻ ഇവിടെ സിദ്ധിച്ചിരിക്കുന്നു. ആരാണ് ചോദിച്ചപ്പോ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടെ ഒരു സെന്റർ എന്ന് ധ്വനി പൊന്തി അല്ലെ? ഞാനാണ് എന്ന് പറഞ്ഞ് കാലൊന്നു പൊന്തിയില്ല ശബ്ദം. ഞാനാണ് എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് പൊന്തിയില്ല. ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പൊന്തിയില്ല. ഒരു സെന്ററിൽ നിന്നും ഞാനാണ്. ഞാനോ? അതാരാ? ഞാൻ തന്നെ. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ ധ്വനി പൊന്തുന്നു. അപ്പൊ ഈ ഞാൻ തന്നെ എന്താണ് എന്ന് ആചാര്യസ്വാമികൾ ചോദിച്ചു. കസ്ത്വം കോഹം കുത ആയാത കാ തേ ജനനി കോ തേ മാത കാമേ ജനനി കാ തേ ജനനി കോ തേ മാത ഇതി പരിഭാവയ. നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കുക. ആരാണ് നീ? ഞാൻ ആരാണ്? ആ ശിഷ്യൻ കുറച്ചു നേരം ആ ഞാൻ എന്നുള്ള വസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് അത്ഭുതമാണെന്ന് തെളിഞ്ഞു. ആശ്ചര്യം, ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെവിടെയോ ഉള്ള വസ്തുക്കളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഹിരണ്യകശിപു ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് അന്വേഷിച്ചു, പാതാളത്തിൽ ചെന്ന് അന്വേഷിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബഹിർദൃഷ്ടിയായ അവന്റെ അന്തർഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പൊരുളിനെ അന്വേഷിച്ചില്ല. അവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു, തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ചില്ല. പുറത്ത് എല്ലായിടത്തും അന്വേഷിച്ചു നടന്നു. അപ്പോ ഇവിടെ അന്വേഷിച്ചു നോക്കുന്നു. ഇതിൽ മാധവൻ, രാമാനുജൻ, ശങ്കരൻ ഒന്നുമില്ല. എല്ലാവർക്കും സമ്മതമുള്ള ഒരു കാര്യമുണ്ട്, ആത്മസാക്ഷാത്കാരം. മാധവനായാലും രാമാനുജനായാലും ശങ്കരനായാലും മൂന്നുപേർക്കും ഒരു കാര്യത്തിൽ സമ്മതമുണ്ട്, ആത്മസാക്ഷാത്കാരം നേടണം. ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ എന്നുള്ളതിലെ ശണ്ടയും മണ്ട തല്ലി പൊട്ടിക്കലും ഒക്കെ ഉള്ളൂ. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യം. അവിടെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഒന്നും, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ഈ മൂന്ന് ആചാര്യന്മാര്, ഇനിയിപ്പോ എത്ര ആചാര്യന്മാരുണ്ടോ, എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണ്. എല്ലാ സമ്പ്രദായക്കാരും പറയുന്നു തന്നെ അറിയാം. തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഭേദമുണ്ടാവോ, അഭേദമാണോ, വിശിഷ്ടമായ ഭേദമാണോ, അല്പസ്വല്പം ഭേദമാണോ, അതൊക്കെ ഈ ഇന്റലക്ട് കൊണ്ട് ബുദ്ധി കൊണ്ട് പരമസത്യത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ്. അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവർക്ക് സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നു. മാധ്വാചാര്യരുടെയോ രാമാനുജാചാര്യരുടെയോ ഒക്കെ സമ്പ്രദായത്തിൽ എനിക്ക് നോക്കിയിട്ട് ഒരു കാര്യം പിടികിട്ടിയത്, ഇവർക്കൊക്കെ അദ്വൈതത്തിനെ എതിർക്കാനുള്ള ബുദ്ധി തോന്നാൻ കാരണം ഇവരൊക്കെ അദ്വൈതം ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. ഇവരാരും അനുഭവശാലികളുടെ അടുത്ത് പോയി പഠിച്ചവരല്ല. രാമാനുജൻ പഠിച്ച ഒരു പണ്ഡിതന്റെ അടുത്താണ്, ഒരു ജ്ഞാനിയുടെ അടുത്തോ ഒരു യതി സർവസംഗ പരിത്യാഗിയായി സ്വാനുഭവ സമ്പന്നനായി യതിയുടെ അടുത്തല്ല പഠിച്ചത്. അപ്പൊ അവര് പണ്ഡിതന്മാർ അവർക്കറിയുന്ന ബുദ്ധിയുടെ തലത്ത് നിന്ന് വ്യാഖ്യാനിച്ചപ്പോ രാമാനുജന് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ ശരിയാവും? അപ്പോ അദ്ദേഹത്തിന് സൗകര്യത്തിന് അദ്ദേഹത്തിന് വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കേണ്ടി വരും. മാധ്വാചാര്യരും പഠിച്ചു, പഠിച്ചതും ഈ പണ്ഡിതന്മാര് പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു, എന്ത് ലോകത്തിന് ഉപകാരം, ലോകസേവ, എന്ത് ഭഗവാന് പൂജ ഒക്കെ മായയല്ലേ. ഓ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്വൈതം വേണ്ട. ഇവർക്കൊക്കെ ഈ അദ്വൈതം പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ആ വഴി നമുക്ക് ശരിയെല്ലാം തോന്നാൻ കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. യഥാർത്ഥത്തിൽ അദ്വൈതികൾക്ക് വിശിഷ്ടാദ്വൈതത്തിനോടോ ദ്വൈതത്തിനോടോ യാതൊരു സമ്പ്രദായത്തിനോടും വിരോധമില്ല. ഗൗഡപാദാചാര്യർ പറഞ്ഞു, സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം ന വിരുദ്ധ്യത്തെ. ഓരോരുത്തർ അവരവരുടെ സിദ്ധാന്തം നിശ്ചയിച്ചിട്ട് ഇതുമാത്രമാണ് സത്യം എന്ന് പറഞ്ഞു പരസ്പരം ശണ്ട കൂടുന്നു. ഞങ്ങൾക്ക് ആരോട് ശണ്ടയില്ല. ഈ ശണ്ടയൊക്കെ വരാൻ കാരണം ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നും സത്യത്തിനെ നോക്കുന്നത് കൊണ്ടാണ്. അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ശണ്ടയേ ഉണ്ടാവില്ല, വ്യവഹാര ഭേദമേ ഉണ്ടാവില്ല. അനുഭവത്തിലൊക്കെ തുല്യമാണ്. അപ്പോ ഇവിടെ അനുഭവത്തിനെ ശ്രദ്ധിക്കാന്ന്, അനുഭവം എന്താണ്? എല്ലാവർക്കും അനുഭവമുണ്ട്, ഞാനുണ്ട്. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്, ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ അനുഭവം വരുന്നതിന് മുമ്പ് ആ വിശ്വാസത്തിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ വന്ന് ചിലപ്പോൾ കുഴപ്പം ഉണ്ടാക്കിയാൽ വിശ്വാസം തകരാറായിട്ട് പോകും. ലോകത്തിനെ കുറിച്ച് പല വിശ്വാസങ്ങൾ, ഒരു കാലത്ത് ഭൂമി പരന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് ആരോ ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വിഷം കൊടുത്തു കൊന്നു. ഇപ്പോഴും പല സയന്റിഫിക് ആയിട്ടുള്ള പല ഡിസ്കവറീസും ഇൻവെൻഷൻസും ഓരോരാൾ വരുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ചന്ദ്രനിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത്. ഈയിടെ ജപ്പാൻകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രേ അമേരിക്ക ചന്ദ്രനിലേക്ക് പോയിട്ടേ ഇല്ല എന്ന്. വെറുതെ കള്ളം പറഞ്ഞതാണ്. 2006 ഞങ്ങളത് വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്, പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു അത്രേ. ഈയിടെ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോ എന്തിനെ വിശ്വസിക്കും നമ്മള്? അപ്പോ ഇവിടെ ഇതൊക്കെ മാറി മാറി വരും. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട്. ഉറപ്പുള്ള ഒരൊറ്റ കാര്യം എന്താ? ഞാനുണ്ട് എന്നുള്ള, അതിൽ മാത്രം ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലേ? ശരി, ഞാനുണ്ടല്ലോ, ഈ ഞാൻ എന്താണെന്ന്, ഇവന്റെ സ്വരൂപം എന്താണ്? ഇപ്പൊ ഈ ശിഷ്യൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു, ഈ ഞാൻ എന്താണ്? കസ്തുവം എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഹാനുഭവം ഇല്ലാതെ കുറച്ചു നേരം ഞാൻ എന്താണ് എന്ന അന്വേഷണത്തിൽ രമിച്ചു നിന്നു ഈ ശിഷ്യൻ. ആ ശിഷ്യൻ ഒരുവിധം തെളിഞ്ഞു ഉള്ള ഹൃദയത്തില്. ആചാര്യസ്വാമികളെ വന്ന് നമസ്കരിച്ചു പറഞ്ഞു, എന്നെ നല്ലവണ്ണം ഉപദേശിച്ച് അനുഗ്രഹിക്കണം. എനിക്ക് വസ്തു അല്പമൊന്ന് തെളിഞ്ഞു കിട്ടി, അത് എനിക്ക് മനനം ചെയ്ത് തെളിയാനായിക്കൊണ്ട് അങ്ങ് എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ 6 എഴുതി കൊടുത്തു. ഇതിനെ മനനം ചെയ്യാം, ഇത് നല്ലവണ്ണം വിചാരം ചെയ്യാം. വിചാരം ചെയ്താൽ അങ്ങയ്ക്ക് അല്പം തെളിഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം തെളിയും. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജോ ന വായുഹു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനോബുദ്ധി അഹങ്കാര ചിത്താനി, ചിത്തം. മനസ്സ്, മനസ്സെന്ന് വെച്ചാൽ എന്താ? നമുക്കൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സിനെ ഭഗവാന്റെ അടുത്ത് അയക്കണം, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല അല്ലേ? ഈ മനസ്സെന്താ? ആലോചിച്ചു നോക്കിയാൽ ഒരു അനിർവചനീയ ശക്തി, പറയാൻ വയ്യ അല്ലേ? കുറെ വിചാരങ്ങളുടെ കൂട്ടം, ചിത്തവൃത്തികളാണ് മനസ്സ്. വിചാരങ്ങളെ മാറ്റി നിർത്തിയാൽ മനസ്സ് എന്ന് പറഞ്ഞു ഒന്നില്ല. മനസ്സിന്റെ സ്വഭാവം എന്താ? സങ്കൽപ്പിക്കുക, വികൽപ്പിക്കുക, ഇതാണ് മനസ്സിന്റെ സ്വഭാവം. വിക്ഷേപം, ലയം, മുഖ്യമായ രണ്ട് സ്വഭാവം. ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ലയിച്ചു പോവും, ഉറങ്ങിപ്പോവും. ഒന്നിൽ ചിന്തിക്കും, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. മനസ്സ് ചിന്തിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. മനസ്സ് ലയിക്കുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പൊ ഈ മനം, മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികൽപ്പാത്മകം. ബുദ്ധി അതിന്റെ ഉള്ളില് മനസ്സിൽ വരുന്ന ചീത്ത വിചാരങ്ങൾ, നല്ല വിചാരങ്ങൾ, ഇത് ചിന്തിക്കാം ഇത് ചിന്തിക്കാൻ പാടില്ല, സത്സംഗത്തിന് വരുന്നു ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ബുദ്ധി. അതിനു പുറകിലൊരു ആളുണ്ട്, ഒരു നായ കടിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് എന്തോ വരുന്നു, കണ്ണിലൂടെ ആ ചിത്രം കടന്ന് ഉള്ളിൽ വീഴും, മനസ്സിൽ വരും. മനസ്സ് പറയുന്നു നായ വരുന്നു, ബുദ്ധി പറയുന്നു നായ വരുന്നു. അഹങ്കാരം ഉടനെ എന്തു പറയും? എന്നെ കടിക്കാൻ വരുന്നു, ഞാൻ കേൾക്കുന്നു. ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരാണ് ഈ അഹങ്കാരം. അഹങ്കാരം, അഹങ്കാരത്തിന് പുറകിൽ ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം അടക്കമുള്ള മനസ്സ് ഉദിക്കുന്ന സ്ഥാനം ഏതോ അതാണ് ചിത്തം. സങ്കല്പം വികല്പവും ഓരോ കാലത്തിനനുസരിച്ച് ഉള്ളിൽ പൊന്തുന്നുവല്ലോ, ഇതൊക്കെ ചിത്തത്തുനിന്ന് പൊന്തുന്നു. അഹങ്കാരവും പൊന്തുന്നു, ബുദ്ധിയും പൊന്തുന്നു. രാത്രി ഉറക്കത്തിൽ എന്തുണ്ട്? മനസ്സ്, ബുദ്ധി, അഹങ്കാരമില്ല, ചിത്തമുണ്ട്. ചിത്തം സ്വരൂപത്തിനെ മറച്ച് ആവരണമായിട്ട് നിൽക്കുന്നു ചിത്തം. ഇപ്പോ ഈ ശിഷ്യൻ ഉപദേശിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എന്നെ അറിയണം, എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണം, അതാണ് ആത്മസാക്ഷാത്കാരം. അതിന് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കും? അതിനാണ് ഈ ആറ് ശ്ലോകം. അതിൽ ആദ്യത്തെ ശ്ലോകം മാത്രം മതി. ആദ്യത്തെ ശ്ലോകം നിഷേധാത്മകമാണ്. ആദ്യം മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് വരുന്നു, വിക്ഷേപം, ഒരു ഇരുൾ. ചിലരൊക്കെ പറയും ധ്യാനിക്കാനിരിക്കുമ്പോ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, അഹങ്കാരം ഞാനല്ല, തള്ളിക്കളഞ്ഞാൽ ഒന്നും കാണുന്നില്ല, ഒരേ ഇരുട്ട്. ആ ഇരുട്ടിന് പേരാണ് ചിത്തം. ആ ഇരുട്ട് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ വാസനയുടെ പടലമാണ്. നമ്മളുടെ ഉള്ളിലുള്ള അനേകം വാസനകൾ, ഇനി അനുഭവിക്കാൻ പലതുകൊണ്ട് അനുഭവിക്കാനുള്ള അർജസ്സും ഡിസയസും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കറുത്ത പടലമാണ് ഈ ചിത്തം. അത് ഉറക്കരൂപത്തിൽ നമ്മളിൽ ആവിർഭവിക്കും. അവിദ്യ എന്നും അതിന് പറയാം. ഇതൊക്കെ തള്ളിക്കളയുമ്പോൾ ഈ അവിദ്യ ഉള്ളിൽ നമുക്ക് തോന്നും. അതാണ് ഇരുട്ട് കടക്കണം എന്നാണ്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഭാഗവതത്തില് അർജുനനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു വൈകുണ്ഠത്തിലേക്ക്, സന്താനഗോപാലത്ത്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇരുണ്ട പ്രദേശം. ആ ഇരുണ്ട പ്രദേശത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് പ്രകാശമുണ്ടാക്കി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ആ ഇരുണ്ട പ്രദേശം നമ്മളും കാണും വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ്. വൈകുണ്ഠം എവിടെ ഉണ്ട്? എന്നിൽ തന്നെ ഉണ്ട്. എന്നിൽ എന്റെ സ്വരൂപമായിട്ടുണ്ട് വൈകുണ്ഠം. അത് എന്നെ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ എന്റെ സ്വരൂപത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ഇരുട്ടിന്റെ മറ. ആ മറയെ സുദർശനം, നല്ല ദർശനം കൊണ്ട്, ജ്ഞാന തെളിച്ചം കൊണ്ട് നീക്കിയാൽ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കിട്ടും. അപ്പോ അതിന് ആദ്യത്തെ പടി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിത്തം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വയം പ്രകാശിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ശ്ലോകം ആദ്യം പഠിച്ചു ചൊല്ലിയാൽ തന്നെ ഒരു സുഖം. ഞാൻ ഈ ദേഹമല്ല, മനസ്സല്ല. മനസ്സിൽ അനേക വിചാരങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മന്ത്രം പോലെ ആദ്യം പറയുക. മനസ്സ് ഞാനല്ല, ബുദ്ധിയുടെ വൃത്തികളൊന്നും ഞാനല്ല, അഹങ്കാരം ഉദിക്കും അസ്തമിച്ചാലും ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞ് വരുന്ന ഇരുട്ടും ഞാനല്ല, എല്ലാറ്റിനും അപ്പുറമുള്ള ചിദാനന്ദരൂപമായ ശുദ്ധ ശിവം, പ്രജ്ഞ, ബ്രഹ്മമാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് ആനന്ദ സ്വരൂപമായ ശുദ്ധ ശിവം ആണ് ഞാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. ഇത് നമുക്ക് മനനം ചെയ്യാനായിട്ടാണ് ഈ ശ്ലോകം, ധ്യാനിക്കാനായിട്ടാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിനെ അഭിമാനവൃത്തിയായിട്ട് എടുക്കാൻ പാടില്ല. അഭിമാനവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ശിവമാണെന്ന് പറയാനല്ല. തെറ്റിദ്ധാരണ വന്നോ? ഞാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തുന്നതാണ് ചിദാനന്ദരൂപ ശിവോഹം. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം ബോധമയമാണ്, ചൈതന്യമയമാണ്. ചൈതന്യമാണ് ബ്രഹ്മം, ശാന്തിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എവിടെ അന്വേഷിക്കും? ഞാൻ ഈ പറയുമ്പോ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായി പോവും. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഈ രണ്ട് കാര്യമേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അത് സ്വയമേവ തെളിയട്ടെ, സ്വയമേവ തെളിയട്ടെ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ there is every chance that you will only misunderstand or you will go to sleep. മനസ്സിന് ഈ രണ്ട് കാര്യമേ അറിയുള്ളൂ. മനസ്സിന് ഒരിക്കലും സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല. മനസ്സുകൊണ്ട് പിടിക്കുന്നതൊക്കെ കള്ളമേ ആവുകയുള്ളൂ. മനസ്സിന് കള്ളമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വേദാന്തം ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. മനസ്സിനെ കടന്നിട്ട് ഒരു തെളിച്ചം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മൾ വലിയ വിഷമമൊന്നും കൂടാതെ ശ്രവിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ്. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ മൈൻഡ്, യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് സീ ദ ട്രൂത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ അതിനെ കാണും, അല്ലാതെ അറിയല്ല ചെയ്യാം. നിങ്ങളിൽ അതിനെ കാണും. അറിവേ സ്വരൂപമായി, ജ്ഞപ്തിയെ സ്വരൂപമായി, എന്നിൽ ഞാനായിട്ട് അതിനെ നമ്മൾ തെളിഞ്ഞു കാണും, ബോധചക്ഷുസ്സുകൊണ്ട് കാണും. അപ്പോ മുക്തി നേടേണ്ടതല്ല, മുക്തി സിദ്ധമാണെന്നറിയും. നേടേണ്ടതാണെങ്കിൽ പോയി പോകും, വരുന്നതൊക്കെ നഷ്ടമായി പോകും, അപ്പിയർ ആവുന്നതൊക്കെ ഡിസപ്പിയർ ആവും, പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മറഞ്ഞു പോകും. അപ്പോ നമുക്ക് ഒരു പ്രത്യക്ഷപ്പെടലോ മറഞ്ഞു പോകലോ അല്ല വേണ്ടത്, നമുക്ക് സിദ്ധമായിട്ടുള്ള സത്യം നമുക്ക് കിട്ടണം, നമുക്ക് തെളിഞ്ഞു കിട്ടണം, ഉള്ളിലുള്ള മറ നീങ്ങി തെളിയണം. ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ശ്രവണം, വേദാന്ത ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രവണത്തിന് വരുമ്പോ യു ഷുഡ് കം പ്രിപ്പയർഡ്. ആദ്യം തന്നെ തീരുമാനിക്കണം വളരെ ലൈറ്റായിട്ട് ഇരിക്കാനായിട്ട്, ഒന്ന് രാവിലത്തെ ക്ലാസ്സിന് പ്രത്യേകിച്ച്, രണ്ട് രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ട് വരണം. 12-1 മണിവരെ ടി വി ഒന്നും കാണാൻ പാടില്ല. സുഖമായി ഉറങ്ങിയിട്ട് ഷുഡ് ഹാവ് ഡീപ്പ് സ്ലീപ്പ്. ആയുർവേദം പറയുന്നു ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആചാര്യൻ പറയണത് കഴിച്ച ആഹാരം ജീർണിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേറ്റാൽ ഉറക്കം വരും. ഉറക്കം എന്താണ്? ബോഡി പറയാണ് ഐ എം നോട്ട് റെഡി എന്നാണ്. ശരീരം പറയാണ്, നമ്മളുടെ പുറമേക്കുള്ള ദേഹം ഉറങ്ങി, പക്ഷെ ഉള്ളിലുള്ള ഓർഗാനിസംസ് ഒക്കെ രാത്രി 2 മണിവരെ ജോലി ചെയ്തിട്ടുണ്ടേ. അവര് പറയാ എനിക്ക് എണീക്കാനായിട്ടില്ല എന്ന് പറയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊരു സിസ്റ്റമാണ്. ഒന്നിൽ രാത്രി ആഹാരം കഴിക്കാൻ പറ്റില്ല. വളരെ ലൈറ്റായിട്ട് വല്ലതും കഴിച്ചാൽ നമുക്ക് രാവിലെ നല്ല തെളിച്ചം ഉണ്ടാകും. ശരീരത്തിന്റെ സ്വഭാവമാണത്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, പക്ഷെ ദിസ് സ്ലീപ്പ് എലമെന്റ് ഈസ് ഓൾവേസ് ദെയർ. നമ്മള് രാത്രി ഉറങ്ങി എണീറ്റ് പലരും പറയും രാവിലെ ഉറക്കം പോയതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഉറക്കം വരാൻ പാടില്ല, അതാണ് പോയതിന്റെ ലക്ഷണം. ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ എന്തോ പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഉറക്കത്തിനെ നീക്കുകയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് നമ്മളെന്ന് വെച്ചാൽ ഈ ഉറക്കം എന്നുള്ള എലമെന്റ് ഉള്ളിലുണ്ട്, നമ്മള് പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളുകയാണ്. അപ്പൊ എന്താവും? ഇതിങ്ങനെ അക്യൂമുലേറ്റ് ആയി അക്യൂമുലേറ്റ് ആയിട്ട് പലപ്പോഴും പല മഹാവ്യാധികൾക്കും മൂല കാരണം അക്യൂമുലേറ്റഡ് സ്ലീപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിനെ നിരാകരിക്കുന്നു. നിരാകരിച്ചിട്ട് നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളി മാറ്റിയാൽ അത് പോവില്ല. ദാറ്റ് എലമെന്റ് വിൽ ബി ഓൾവേസ് ദയർ ഉള്ളില്. അപ്പൊ ശരീരം എന്ത് ചെയ്യും? നമ്മളുടെ വിൽ പവറിന് വഴങ്ങിത്തരും. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? ആഹാരം കുറച്ചാൽ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ നമ്മളുടെ ബോഡി ലൈറ്റ് ആവും, വിൽ ബി വെരി ഫ്രഷ്. അപ്പൊ ആ ഫ്രഷ്നെസ് ശ്രവണത്തിന് വളരെ മുഖ്യമാണ്. ശ്രവണത്തിന് അപ്പോ ആ ശ്രവണവും നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ കേൾക്കണം. നിങ്ങള് മനസ്സിലാവണം എന്ന് നിർബന്ധമേ വേണ്ട, മനസ്സിലാവണം എന്ന് ആഗ്രഹിക്കേണ്ട. നല്ല കിണർ എങ്ങനെയാന്ന് വെച്ചാൽ മഴ പെയ്താൽ, ഇടവമാസം മഴ തുടങ്ങിയാൽ, എടവം മിഥുനം കർക്കടം ചിങ്ങമാസം ഒക്കെ എത്തിയാലും കിണർ നിറയില്ല. നല്ല കിണർ, ചില കിണറുകളുണ്ട് പെട്ടെന്ന് നിറയും, പെട്ടെന്ന് വെള്ളം ചവിട്ട് പോകും. നല്ല കിണറാണെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞാലും നിറയില്ല. മഴ നല്ലവണ്ണം പെയ്ത് ഭൂമിയിൽ വെള്ളം കുടിച്ചിട്ട് ഒരു തുലാമാസമാകുമ്പോൾ ഊറ്റുവരും ഉള്ളിൽ നിന്ന്, എന്നിട്ടേ വെള്ളം പൊന്തുള്ളൂ. അതുപോലെയാണ് വേദാന്ത ശ്രവണം. ആദ്യമേ മനസ്സിലായി മനസ്സിലായി പറഞ്ഞ യു ഹാവ് അണ്ടർസ്റ്റുഡ് വിത്ത് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ സ്ലോലി ഗോ ഡിസപ്പിയർ. ബുദ്ധി കൊണ്ട് പിടിച്ചെടുത്തതാണ്, അതെന്താവും നമ്മൾ എഴുതിയെടുക്കും, വേറെ ഒരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, മെമ്മറിയുടെ പ്ലെയിനിൽ വെച്ചുകൊണ്ടിരിക്കും. അത് ശരിയായ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. നമ്മൾ കേൾക്കുന്നു ശ്രദ്ധയോടെ ശാന്തിയോടെ കേൾക്കുമ്പോ ഉള്ളിൽ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ ഈ വേദാന്തം എന്ന് വെച്ചാൽ നല്ല ശാന്തി. ഒന്നും മനസ്സിലായില്ല, പക്ഷെ നല്ല ശാന്തി ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പോവുക. ശാന്തി, ആ ശാന്തിയും കൊണ്ട് നമ്മൾ പോകുന്നത് ഈ മഴ പെയ്യുന്നപ്പോ നല്ല കിണറിൽ മഴ പെയ്യുന്ന പോലെയാണ്. തണുത്തുകൊണ്ടിരിക്കും, പക്ഷെ നിറയില്ല, കിണർ നിറയില്ല, ഒന്നും നമുക്ക് സർഫസ് പ്ലെയിനിൽ കിട്ടില്ല. ഇതിങ്ങനെ ഉള്ളിൽ പോയി പോയി പോയി പോയി അടിഞ്ഞിട്ട് തുലാമാസമാവുമ്പോൾ ഊറ്റു വരണ പോലെ അവസാനം ഈ കേട്ട വാക്കുകളൊന്നും വരില്ല. നിങ്ങളുടേതായിട്ട് ഈ വസ്തു ഉള്ളിൽ നിന്നും തെളിഞ്ഞു പൊന്തും. ഞാൻ പറഞ്ഞ പോലെ ഒന്നും വരില്ല, പക്ഷെ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സ്വാനുഭവമായിട്ട് ഇത് ഉള്ളിൽ നിന്ന് ഊറ്റു വരും. ആ ഊറ്റിന് കാത്തിരിക്കുകയാണ്. ഇതാദ്യത്തെ ദിവസം നമുക്ക് മുഖ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഈ ആറ് ദിവസം നമുക്ക് ഇത് സ്വാനുഭവമായിട്ട് തീരും. ഓരോരിക്കലും നമുക്കത് സ്വാനുഭവമായിട്ട് തീരും. ഇത് ആർക്കും സാധ്യമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, വലിയ വലിയ ബുദ്ധിശാലികൾക്ക് പോലും മനസ്സിലാവില്ല. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, കാരണം എല്ലാവരിലും ഉള്ള വസ്തുവാണ് നമ്മളിവിടെ പറയാൻ പോണത്. എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് എല്ലാവർക്കും. തിരുവനന്തപുരത്തൊരു സ്കൂളില് ഇത് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടു മൂന്ന് പേര് വന്ന് ചോദിച്ചു, ഇത്ര സിമ്പിളാണോ ഈ ഹയസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്? ഈസ് ഇറ്റ് സോ സിമ്പിൾ? ഈസ് ഇറ്റ് സോ ഡയറക്ട്? ഇത് സാധ്യമാണോ ഞങ്ങൾക്കൊക്കെ? ചെറിയ കുട്ടികളാ, അവർക്ക് ആ വിശ്വാസം കിട്ടുമ്പോ തന്നെ അങ്ങനെ ഒരു ആനന്ദം. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ സത്യം. ആർക്കും അറിയാത്തത്, ഞാൻ ഞാൻ എന്ന് പറയാത്തതാരാ? എല്ലാവരും നിരന്തരം ജപിക്കുന്നു ഒരു മന്ത്രം, ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ അല്ലേ? ഈ ഞാൻ എന്താണ്? ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് എങ്ങനെ സ്പന്ദിക്കുന്നു? അതിന്റെ ചലനത്തിന്റെ സ്വഭാവം എന്താ? ഈ ഞാൻ ദേഹമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? യഥാർത്ഥ ഞാൻ ആരാണ്? ഞാൻ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ഈ അന്വേഷണം ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ഉള്ളിൽ പോണം. അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതിന്ന് സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അഹമിരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ഞങ്ങളൊക്കെ ഇരുട്ടിലാണെന്ന് ആളുകൾ പറയും. അന്ധകാരം, അജ്ഞാന അന്ധകാരം, ആരും ഇരുട്ടിലല്ല എന്നാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം. ഇതിൽ അദ്ദേഹം പറയുന്നു, ആരും ഇരുട്ടിലല്ല, അഹം ഇരുളല്ല, ഞാൻ എന്നുള്ള അനുഭവം ഇരുട്ടേ അല്ല. കാരണം എന്താ? അതൊന്ന് മാത്രം എല്ലാവർക്കും എപ്പോഴും അറിയണു, ഞാനുണ്ട്. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം. ലോകത്തിൽ ആരും ഞാനില്ല എന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അത് പ്രകാശമാനം. അത് സ്വയം ജ്യോതി, സ്വയം പ്രകാശം, സെൽഫ് ഇഫൽജന്റ് റിയാലിറ്റി വിച്ച് കൻ നെവർ ബി ഡിനൈഡ്, വിച്ച് ഈസ് എവർ എക്സിസ്റ്റന്റ് ഇറ്റേണൽ എലമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അറ്റൻഷൻ ശ്രദ്ധ, അതാണ് ജ്ഞാനത്തിന് സാധനയല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭഗവാൻ ഗീതയിൽ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറഞ്ഞു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഒരു പരമസദ്ഗുരു എന്തു ചെയ്യുന്നു, ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. വസ്തു കിട്ടി, കുറച്ചു നേരം മുമ്പ് ഇല്ലാത്തത് ഇപ്പോ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഒന്നും ഞാൻ ചെയ്തില്ല, എങ്ങനെ കിട്ടിയെന്നാണ്. കൃപ അരുൾ അരുൾ കൃപ, കൃപ എന്ന് പറയാൻ കാരണം എന്താ, പെട്ടെന്ന് ഈ ശ്രദ്ധ ഉദിച്ചു. ശ്രദ്ധ ഉദിച്ചപ്പോ ഉള്ളില് സത്യം പ്രകാശിച്ചു എന്നാണ്. ഈ അനുഗ്രഹം നമുക്ക് എപ്പോ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നനാവണം. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു നമ്മളെ ബോധിപ്പിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുക. നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ജ്വലിക്കാം. ആ ജ്വലിക്കാനുള്ള ദിവ്യമുഹൂർത്തത്തിന് നമ്മൾ കാത്തിരിക്കുക. ആ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമല്ല. പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അത് തെളിഞ്ഞു വരും, തനിയെ തെളിഞ്ഞു വരും ഉള്ളിൽ. അപ്പോ ഒരു സംശയവും ഉണ്ടാവും, യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. സംശയങ്ങളൊക്കെ അസ്തമിക്കും, ശാന്തി സ്വതസിദ്ധമാകും, സഹജമാകും. വ്യവഹാരത്തിൽ എന്ത് തന്നെ വന്നാലും, എത്രയൊക്കെ തന്നെ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മളുടെ കേന്ദ്രസ്ഥാനത്തിൽ ഒരു ശാന്തി ഉണ്ടാവും. പുറമേക്ക് എന്തൊക്കെ തന്നെ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കേന്ദ്രത്തിൽ, സെന്ററിൽ, വിൽ ബി എവർ പീസ്ഫുൾ. ആ ശാന്തി നമുക്ക് അനുഭവമായി സിദ്ധിക്കും. ആ അനുഭവമാണ് ഈ ആറ് ശ്ലോകങ്ങളിലായിട്ട് ആദിശങ്കര ഭഗവത്പാദർ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തതൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
1: Om Namah Shivaya. Dear listeners of Shaivam.org radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Acharya Parampara smarichukondu Brahma Sutra Sangra Bhashyam ചതുർത്ഥ സൂത്രം, അതിന്റെ ചർച്ച തുടങ്ങുകയാണ്. ഇവിടെ മൂന്നാമത്തെ സൂത്രം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ശാസ്ത്രയോനിത്വാ, ശാസ്ത്രത്തിന്റെ കാരണം, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ, ശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്നത് എന്ന് താല്പര്യം, അതാണ് ബ്രഹ്മം എന്നിങ്ങനെ അത് രണ്ടു തരത്തിൽ അതിന്റെ അർത്ഥം വിശദീകരിച്ചു. അടുത്ത് വരുന്നത് സമന്വയാധികരണം എന്ന സൂത്രം, തത്തു സമന്വയാത് എന്നാണ് നാലാമത്തെ സൂത്രം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിന്റെ അവസാനത്തെ സൂത്രമാണിത്. ചതുസൂത്രി എന്ന് പറയുന്നത് ഈ നാല് സൂത്രങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ചതുസൂത്രി എന്ന് പറയുന്നത്, അതിലെ അവസാനത്തെ സൂത്രം. ഈ സൂത്രത്തിനകത്ത് ഇതിന്റെ ചർച്ച ചെയ്ത് അദ്വൈത സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. തത് തു സമന്വയാത് എന്നാണ്. അതിന് ഇവിടെ ഭാഷ്യത്തിൽ തന്നെ വിശദീകരിക്കും. ഇവിടെ വരുന്നത് അതിന്റെ ആ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരാമുഖം എന്നുള്ള നിലയ്ക്ക് പൂർവപക്ഷത്തെ ഉപന്യസിക്കുകയാണ് ആദ്യം. ഇവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പോൾ ഭാട്ടമീമാംസകർ. നേരത്തെ വേണമെങ്കിൽ മീമാംസകരിൽ രണ്ടുപേരുണ്ട്, പൂർവമീമാംസകരിൽ പ്രാഭാകര മീമാംസകരും ഭാട്ട മീമാംസകരും. പ്രഭാകര ഗുരുവിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രാഭാകര മീമാംസകർ, കുമാരലഭട്ടന്റെ അനുയായികളാണ് ഭാട്ട മീമാംസകർ. ഇവിടെ പൂർവപക്ഷികളായി വരുന്നത് ഭാട്ട മീമാംസകരാണ്. അദ്വൈതത്തിന് അവർ അംഗീകരിക്കുന്നില്ല, ബ്രഹ്മത്തെ കൂടി അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം അസത് എന്നാണ് ഭട്ടന്റെ അഭിപ്രായം, കുമാരലഭട്ടന്റെ. അപ്പോൾ ജൈമിനി മീമാംസ അതിന്റെ വ്യാഖ്യാതാവാണ് കുമാരലഭട്ടൻ. അവരുടെ അഭിപ്രായമാണ് ആദ്യം ഇവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുന്നു. കാരണം വേദാർത്ഥ വിചാരമാണ് പൂർവമീമാംസയിലും. അപ്പം വേദത്തിന്റെ താല്പര്യം അതാണ് ഉത്തരമീമാംസയിലും വിഷയം. അപ്പൊ സ്വാഭാവികമായിട്ടും വേദ താല്പര്യത്തെ പൂർവമീമാംസകരെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതും ഉത്തരമീമാംസയിലെ കണ്ടെത്തലുമായിട്ട് വിരോധമുണ്ടോ അതോ രണ്ടും ഒന്ന് തന്നെയാണോ, ഈ തരത്തിലുള്ള ചിന്ത ആവശ്യമാണ്. എന്നാലേ വേദത്തിന്റെ ശരിയായ താല്പര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൂർവമീമാംസകരുടെ ആശയങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയണം. ആ ചോദ്യങ്ങൾക്കാണ് ഇവിടെ സമാധാനം പറഞ്ഞ് അദ്വൈത സിദ്ധാന്തത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. കഥം പുന ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം ഉച്ചിരി. ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂത്രത്തിൽ. ശാസ്ത്രമാണ് അതിന് പ്രമാണം. ശാസ്ത്രം യോനിഹി പ്രമാണം അസ്യ എന്ന് വ്യാഖ്യാനം. ശാസ്ത്രമാണ് ഇതിന് പ്രമാണമെന്ന് പറഞ്ഞു ആക്ഷേപിക്കുകയാണ്. കഥം ഉച്ചിരി ആക്ഷേപാർത്ഥത്തിലാണ് കഥം. അതെങ്ങനെ ശരിയാകും, ബ്രഹ്മത്തിനെങ്ങനെ ശാസ്ത്രം പ്രമാണമാകും? കാരണം കുമാരലഭട്ടന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മം അസത്ത, അങ്ങനെ ഒന്നില്ല. പിന്നെ എങ്ങനെ അത് ശരിയാകും? എന്തുകൊണ്ട് അനുപൂർവമീമാംസയിൽ നിന്നുള്ള ഒരു സൂത്രത്തിന് തന്നെ ഇവിടെ കാണിക്കുകയാണ്. യാവത ആമ്നായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതതർത്ഥാന ഇതി ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. ഇത് ജൈമിനീയ സൂത്രമാണ്. ജൈമിനീയ സൂത്രത്തിൽ തന്നെ ഇത് അതിലെ പൂർവപക്ഷ സൂത്രമാണ്. ജൈമിനി സൂത്രങ്ങളിലും പൂർവപക്ഷം സിദ്ധാന്തം ഈ തരത്തിലാണ് ഒരു വിഷയം പ്രതിപാദനം ചെയ്യുന്നത്. ഇവിടെ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ആമനായസ് ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതതർത്ഥാന. അത് കഴിഞ്ഞ് ഇതിന് സമാധാനമായിട്ട് വരുന്ന സൂത്രം ഇവിടെ തന്നെ അല്പം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിധിനാതു ഏകവാക്യത്വ സ്തുത്യർത്ഥേന വിധീനാം സിഹു. ഇത് പൂർവമീമാംസയിലെ സിദ്ധാന്ത സൂത്രം. ഈ പൂർവപക്ഷ സൂത്രം സിദ്ധാന്ത സൂത്രം ഈ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതിനെയും രീതി അതേ രീതി തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിലും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആമ്നായസ്യ വേദസ്യ, വേദം ക്രിയാർത്ഥത്വ, അതായത് ക്രിയയ്ക്ക് വേണ്ടിയാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദം, അല്ലാതെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അദ്വൈതി പറയുന്ന പോലെ. അതുകൊണ്ട് ആനർത്ഥയ്ക്കും ആ തദർത്ഥാന അക്രിയാർത്ഥാന, ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗമെല്ലാം അനർത്ഥകമാണ് എന്നാണ്. വേദത്തെ ക്രിയയെ ബോധിപ്പിക്കാത്ത വേദഭാഗം ഉണ്ടെങ്കിൽ അത് അനർത്ഥകമാണ് എന്നാണ്. അതായത് പൂർവമീമാംസകര് വേദത്തെ അഞ്ചായിട്ട് വിഭജിക്കുന്നുണ്ട്: വിധി, നിഷേധം, മന്ത്രം, നാമധേയം, അർത്ഥവാദം എന്നിങ്ങനെ വേദത്തിന്റെ അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ വിഭജിക്കുന്നു. എന്നിട്ടാണ് വേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വിധി: സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം. ഇതെല്ലാം വിധിയാണ്. നിഷേധം അതുപോലെയുണ്ട്: മാ ഹിംസ്യാ സവാ ഭൂതാനി, ഒന്നിനെ ഹിംസിക്കരുത്. നിഷേധമാണ്. മന്ത്രം എന്ന് പറയുന്നത് ഓരോരു പ്രയോഗ സമവേദ അർത്ഥസ്മാരകവും മന്ത്ര ക്രിയാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് മന്ത്രം. അതിന് മന്ത്രമെന്ന് പറയും. ഇവിടെ ഇനി ഉദാഹരണമായിട്ട് പറയും. ഇഷിത്വ എന്ന് തുടങ്ങുന്ന ഭാഗം, പലാശം അതിന്റെ ശാഖയെ ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണത്. അതിലൂടെ പലാശത്തിന്റെ ശാഖ അത് യജ്ഞത്തിന്റെ ഒരു വസ്തുവായി ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ക്രിയയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ അതിനെ മന്ത്രങ്ങളെന്ന് പറയും. അതാണ് ക്രിയ പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങളെന്ന് പറയും. നാമധേയം എന്ന് പറയും. ഉദ്ഭിത യജേത, ഉദ്ഭിത് എന്ന് പറഞ്ഞൊരു യാഗത്തിന്റെ പേരാണ്. അപ്പൊ യാഗത്തിന്റെ ആ പേരിനെ ബോധിപ്പിക്കുന്നത് നാമധേയം. ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു യാഗനാമധേയത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു നാമധേയമാണ് യാഗത്തിന്റെ പേരാണ്. അർത്ഥവാദം, കർമ്മത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, നിന്ദ്യമായനെ നിന്ദിക്കുക, പ്രശസ്തമായനെ സ്തുതിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള വാക്യങ്ങളെ അർത്ഥവാദങ്ങളെന്ന് പറയുന്നു. പ്രാശസ്ത്യ നിന്ദ അന്യതര ബോധം, പ്രാശസ്ത്യം അതിന്റെ മഹത്വം അതിനെ ബോധിപ്പിക്കുന്നു. യാഗത്തിന്റെയും മറ്റും വിധിച്ച കർമ്മങ്ങളുടെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നു. നിഷിദ്ധമായ കർമ്മങ്ങളുടെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങൾ അതിനെ അർത്ഥവാദങ്ങളെന്ന് പറയും. ഇങ്ങനെ ഈ അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഇവിടെ പറയുന്നത് ക്രിയയെ ബോധിപ്പിക്കാത്ത അല്ലെങ്കിൽ ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങളെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ അതെല്ലാം അപ്രമാണമാണെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദത്തിന് ദോഷം വരും. കാരണം സ്വാധ്യായോ അധ്യേതവ്യഹ എന്നുള്ള വിധിയനുസരിച്ച് സ്വസ്വശാഖ, അതാത് ശാഖകൾ ഓരോരുത്തരും അധ്യയനം ചെയ്തുകൊള്ളണമെന്നാണ്. അപ്പൊ വേദത്തിൽ ഒരു പദം പോലും അനർത്ഥകമായി വരാൻ പാടില്ല. ക്രിയയെ ബോധിപ്പിക്കാത്ത ഭാഗങ്ങൾ അനർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു ഭാഗം അനർത്ഥം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതിനി സമാധാനം പറയും. ക്രിയയെ ബോധിപ്പിക്കാത്തതും സാർത്ഥകമാണെന്നുള്ളതിനി സമാധാനം പറയും. ഇവിടെ ഇപ്പൊ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ക്രിയയെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആ വേദഭാഗം അനർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവമീമാംസകരെന്ത് ചെയ്യുന്നു? ഇത് ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. വേദത്തിന് ക്രിയാപരം, അത് ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവൃത്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കാനാണ്. അതാണ് വേദത്തിന്റെ മുഴുവൻ വേദത്തിന്റെയും ഉദ്ദേശം. അതാണ് അത് ലക്ഷ്യമാക്കുന്നത്, അതാണ് അതിന്റെ ഉദ്ദേശ്യം, അതാണ് എന്നിങ്ങനെ ശാസ്ത്രം ക്രിയാപരമാണെന്ന് അവിടെ പൂർവമീമാംസയിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അതിപ്പോ ഇവിടെ എന്താണ് അതിന്റെ വിഷയം? അതാണ് അടുത്ത് പറയുന്നത്, അതോ വേദാന്താനാം അനർത്ഥക്യം. അതുകൊണ്ട് ഈ വേദാന്ത ഭാഗം അനർത്ഥകമാണ്. അതായത് ഉപനിഷത്തുകളെല്ലാം അനർത്ഥകമാണ്. അത് ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, യാഗാദികളെ ബോധിപ്പിക്കുന്നില്ല, യാഗാദി ചെയ്യാൻ പറയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അക്രിയാർത്ഥത്വ, ഇത് ക്രിയയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, അക്രിയാർത്ഥമാണ്. ക്രിയ ഇത് ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ല, ഇനി ഇതിനെ സാർത്ഥകമാക്കണമെങ്കിലോ? അതിനു വേണ്ടിയിട്ട് ഉള്ള ഉപായം പറയുന്നു. ഇത് ക്രിയയെ ബോധിപ്പിക്കാത്തതുകൊണ്ട് ഈ ഉപനിഷത്തിനെ അനർത്ഥകമായി സ്വീകരിക്കണം. അല്ല, ഇതിനെ ഇനി സാർത്ഥകമാകണമെങ്കിൽ വേദം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതിനെ സാർത്ഥകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്, കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വനവ ക്രിയാവിധി ശേഷം. ഇതിനെ ക്രിയാവിധികളുടെ ശേഷമായി അംഗമായി സ്വീകരിക്കാം എന്നാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുണ്ട്. ആ ക്രിയാവിധിയുടെ അംഗമായിട്ട്, ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപനിഷത്തിനെ സ്വീകരിക്കാം എന്നാണ്. എങ്ങനെ? കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേന. യാഗം ചെയ്യുന്നതിന് കർത്താവ്, അതായത് ചെയ്യുന്നതിന് ആവശ്യമാണ്, ദേവത ആവശ്യമാണ്. ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ് യാഗം. ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുക, അതിനാണ് യാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ പ്രക്ഷേപിക്കുന്നു, ഹവിസിന്, ഹോമാഗ്നി. അപ്പോൾ അത് യാഗമായി. അപ്പൊ അതിനൊരു ചെയ്യുന്ന ഒരാൾ വേണം, കർത്താവ്. ഒരു ദേവത വേണം, ഉദ്ദേശ്യമായിട്ടുള്ളൊരു ദേവത വേണം. അങ്ങനെയുള്ള കർത്താവിനെ ദേവതയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് വാക്യങ്ങളെന്ന്. അതായത് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വം, അത് ജീവനെ ബോധിപ്പിക്കുന്നു. അപ്പോ മീമാംസകർ പറയുന്ന എന്താണ്? ജീവനെ ബോധിപ്പിക്കുന്ന പദങ്ങളെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. തത് എന്ന് പറയുന്നത് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി, അഹം എന്ന് പറയുന്നത് ജീവനെ ബോധിപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മ എന്ന് പറയുന്നതുകൊണ്ട് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ നമ്മൾ പറയുന്ന തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മമൊന്നുമല്ല, ദേവതയാണ്. അപ്പൊ ഇങ്ങനെ എവിടെയെല്ലാം ജീവവാചക ശബ്ദങ്ങളുണ്ടോ അതെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുന്നു, യാഗ കർത്താവിന്. എവിടെയെല്ലാം അതിൽ നിന്ന് ഭിന്നമായ ശബ്ദങ്ങളുണ്ടോ, ബ്രഹ്മബോധക ശബ്ദങ്ങളുണ്ടോ, അതെല്ലാം യാഗത്തിലെ ദേവതയെ ബോധിപ്പിക്കണമെന്നാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് യാഗവിധികളുടെ അംഗമാണ്, അതിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ഇതിനൊക്കെ പ്രാമാണികമായി സ്വീകരിക്കാം. ഇതെല്ലാം അർത്ഥവത്താണ് എന്നാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് കർത്തൃദേവതാദി പ്രകാശനാർത്ഥത്വം. കർത്താവ് ദേവത തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നതിലൂടെ ദേവതാദി എന്ന് വെച്ചാൽ ദേവതാദിന്റെ ഗുണങ്ങൾ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ക്രിയാവിധിശേഷത്വം, ക്രിയാവിധിയുടെ അംഗമാണ്. അല്ലെങ്കിൽ വേറെന്ന് പറയാം, എന്താണ് ഉപാസനാദി ക്രിയാന്തര വിധാനാർത്ഥത്വം. വേറെ തരത്തിലും സ്വീകരിക്കുക, ഉപാസനയെ വിധിക്കുന്നുണ്ട്. പല പ്രകാരത്തിലുള്ള ഉപാസനകൾ പറയുന്നു. മനോബ്രഹ്മിത്യുപാസീത, മനസ്സിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. വാചം ധേനു ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക. ഇങ്ങനെ ധാരാളം ഉപാസനകൾ, ധ്യാനം, ആ രീതിയിൽ ധ്യാനിക്കാൻ വേണ്ടി. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം, മാനസികമായ ഒരു ക്രിയ, അതാണ് ഉപാസന. ഉപാസനാദി ക്രിയ എന്ന് പറയുന്നത് ഉപാസന പോലെയുള്ള ക്രിയകൾ, മാനസിക ക്രിയകൾ, അതാണ്. അതായത് തത്വജ്ഞാനമല്ല എന്നർത്ഥം. അതിന്റെ വ്യത്യാസം ഇനി പറയും. ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനി ഈ അധികരണത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും. ഉപാസന എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്. തത്വജ്ഞാനം അതുപോലെ അല്ല, അത് മാനസിക വൃത്തിയാണെങ്കിലും മാനസിക ക്രിയയല്ല എന്ന് വിശദീകരിക്കും. ധ്യാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതുകൂടെ വിശദീകരിക്കും. അപ്പോൾ ഉപാസന പലതരത്തിൽ, ശാന്തോഗ്യ ഉപനിഷത്തിന്റെ ആദ്യഭാഗം നോക്കുക, അതിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയും, അതിന്റെ ഫലങ്ങളും പറയും. ഇന്ന ഉപാസന ചെയ്താൽ ഇന്നതാണ് ഫലം, ഈ തരത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കാൻ പറയുന്നതാണ് ഉപാസന, ചുരുക്കത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ്. ഇതാണ് മീമാംസയുടെ അഭിപ്രായം. അല്ലാതെ ഒരിക്കലും പരമാത്മാ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവം. പരിനിഷ്ഠിതം, നിശ്ചയരൂപേണ സിദ്ധമായ, പരിനിഷ്ഠിതമായ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുകയല്ല ഉപനിഷത്തിന്റെ ഉദ്ദേശം. പരിനിഷ്ഠിതമായ വസ്തു എന്ന് വെച്ചാൽ സിദ്ധമായ ഒരു വസ്തു, ഉള്ളതായ ഒരു വസ്തു, സംശയരഹിതമായ ഒരു വസ്തു, ആ വസ്തുവിനെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നില്ല, വേദാന്തം പ്രതിപാദിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന, സിദ്ധമായ വസ്തു പ്രത്യക്ഷാദികൾക്ക് വിഷയമാണ്. വേദത്തെക്കുറിച്ച് തന്നെ പറയുന്ന എന്താണ്? അജ്ഞാതാർത്ഥ ജ്ഞാപകം എന്നാണ്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് അനുവാദകമാകത്തേ ഉള്ളൂ. അറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അറിഞ്ഞതിനെ ഏറ്റുപറയുന്നു എന്നേ പറയാൻ പറ്റും. വേദം അങ്ങനെയല്ല ചെയ്യുന്നത്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരു പ്രമാണത്തിലൂടെയും പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെയൊന്നും അതിനറിയാൻ കഴിയുന്നില്ല. വേദത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. യാഗം, അതിന്റെ വിധാനങ്ങൾ, അതിന്റെ ഫലം, അതിന്റെ കർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു പ്രമാണത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നില്ല. അത് അജ്ഞാതമാണ്. അജ്ഞാതമായ വിഷയത്തെ ബോധിപ്പിക്കുന്നു, അതാണ് വേദത്തിന്റെ പ്രത്യേകത. പ്രസിദ്ധമായ, അതായത് നമുക്കെല്ലാം പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ വേദം ബോധിപ്പിക്കത്തില്ല. എന്നാൽ അതിനെ അങ്ങനെ ബോധിപ്പിച്ചാൽ അവിടെ വേദലക്ഷണം സമന്വയിക്കുന്നില്ല, അത് പ്രമാണമാകത്തില്ല, മറിച്ച് അത് കേവലം അനുവാദകമാണ്, ഏറ്റുപറയുന്ന ഒന്നായി തീരും എന്നർത്ഥം. നമ്മുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സിദ്ധമായ ഒരു വസ്തുവാണ്, നമുക്ക് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. അതിനെ വേദം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അജ്ഞാത അർത്ഥജ്ഞാപകമാകത്തില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്? നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദന സംഭവതി. വേദത്തിൽ ഒരിക്കലും അങ്ങനെ സിദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്നത് സിദ്ധമായ ഒന്നാണ്. അതിനെ വേദം പരിനിഷ്ഠിതമായ വസ്തുവാണ്, അതിനെ വേദം ഒരിക്കലും പ്രതിപാദിക്കത്തില്ല. സിദ്ധമായ ഒരു വസ്തു മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാവുന്നതാണ്. മറിച്ച് എന്താണ്? സാധ്യമായതിനെ വേദം ബോധിപ്പിക്കത്തുള്ളൂ. യാഗം സാധ്യമാണ്, പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ വേദം ബോധിപ്പിക്കത്തുള്ളൂ എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന. സിദ്ധമായ വസ്തു, ഇവിടെ നേരത്തെ തന്നെ ഉള്ള വസ്തു, നമ്മൾ പ്രയത്നത്തിലൂടെ സാധ്യം, ക്രിയാസാധ്യമല്ലാതിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അത് പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്, പ്രത്യക്ഷമായി അതിനെ അറിയാൻ കഴിയും. തത്പ്രതിപാദനേച്ച ഹേയ ഉപാധേയരഹിതേ പുരുഷാർത്ഥ അഭാവ. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ പ്രതിപാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. ഹേയവും ഉപാധേയവും ത്തിൽ നിന്നും ഭിന്നമാണത്. ഹേയ ഉപാധേയ രഹിതം എന്നുവെച്ചാൽ ഹേയ ഉപാധേയ ഭിന്നമാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ബ്രഹ്മമെന്ന് പറയുന്നത് ഒരിക്കലും ഹേയം ഉപേക്ഷിക്കേണ്ടതോ ഉപാധേയം സ്വീകരിക്കേണ്ടതോ അല്ല എന്നർത്ഥം. അതേസമയം വേദത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അത് ഹേയമോ ഉപാധേയമോ ആയിരിക്കും. യാഗം ഉപാധേയമാണ്, സുരാപാനം ഹേയമാണ് ഉപേക്ഷിക്കേണ്ടതാണ്, മദ്യപാനം സുരാപാനം അത് ഹേയമാണ് ഉപേക്ഷിക്കേണ്ടതാണ്, യാഗം അത് ഉപാധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളാണ് വേദത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇന്നത് ഹേയമാണ്, ഇന്നത് ഉപാധേയമാണ്, അതിൽ നിന്ന് ഭിന്നമാണ് ബ്രഹ്മം. അങ്ങനെ ഹേയ ഉപാധേയരഹിതമായ ഒന്ന് അതൊരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. യാഗം എന്ന് പറയുന്ന ഉപാധേയമാണ്, അതിലൂടെ പുരുഷാർത്ഥം പ്രാപ്തി ഉണ്ടാവുന്നു, സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നു. സുരാപാനം എന്ന് പറയുന്നത് ഹേയമാണ്, അതിലൂടെ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പോൾ അതും ക്രമേണ പുരുഷാർത്ഥത്തിന് സാധകമാണ്, അനർത്ഥത്തെ ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പോൾ ഹേയവും ഉപാധേയവുമല്ലാത്ത, എടുക്കാനോ തള്ളാനോ കഴിയാത്ത ഒരു വസ്തുവിനെ വസ്തു ഒരിക്കലും പുരുഷാർത്ഥമാകത്തില്ല എന്നത്. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ പുരുഷൈഹി അർത്ഥ്യതയെ, പുരുഷന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത്, പ്രാർത്ഥിക്കപ്പെടുന്നത് നേടാൻ വേണ്ടി പുരുഷൻ ജീവന്മാർ ശ്രമിക്കുന്നതേ ആകത്തുള്ളൂ പുരുഷാർത്ഥം. അങ്ങനെ ശ്രമിച്ച് നേടിയെടുക്കുന്നതേ പുരുഷാർത്ഥമാകത്തുള്ളൂ എന്നാണ് പൂർവമീമാംസകരുടെ മതം. അതുകൊണ്ടെന്താണ് ഈ വേദത്തിൽ ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ വേദത്തിലൂടെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത ഏവാസോ അരോധി ദിത്യവുമാദീനാം ആനർത്ഥക്യം മാ ഭൂത് ഇതി. ഇനി പൂർവമീമാംസയിലെ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. വിധിനാതു ഏകവാക്യത്വാ സ്തുത്യർത്ഥേന വിധീനാം സിഹു ഇതി സ്ഥാപകത്വേന അർത്ഥവത്വം ഉക്തം. ക്രിയാപരങ്ങളല്ലാതെയുള്ള വാക്യങ്ങളൊന്നും എന്താണ് അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ സിദ്ധമായ സത്യവസ്തുവായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥകമായി തീരുമല്ലോ. അതുകൊണ്ട് പൂർവമീമാംസകര് തന്നെ സമാധാനം പറയുന്നു, അർത്ഥവാദ വാക്യങ്ങളെല്ലാം വിധിവാക്യങ്ങളുടെ സ്ഥാപകങ്ങളായിട്ട്, അതായത് വിധിവാക്യങ്ങളെ വിധിയെ സ്തുതിക്കുന്നതായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അംഗമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയും സാർത്ഥകമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത, ഒരർത്ഥവാദ വാക്യമാണ്. വായുഹു ശീഘ്രഗാമിയായ ദേവതയാണ് എന്നൊരു വാക്യം. വായുദേവത ശീഘ്രഗാമിയാണെന്നാണ് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത്. വായു ശീഘ്രഗാമിയാണ് ദേവത, ശീഘ്രഗാമിയായ ദേവതയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷാർത്ഥമൊന്നും നേടാനില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, വായുദേവത വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയേ അവിടെ പറയുന്നുള്ളൂ, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത, വായുദേവത ശീഘ്രഗാമിയാണ്. അപ്പൊ ഇത്രയും ഇതിനെ അർത്ഥവാദ വാക്യമെന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫലത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ഈ വാക്യത്തിലൂടെ പിന്നെ എന്ത് ധരിക്കണം? അതിനെക്കുറിച്ച് മീമാംസകർ ചിന്തിച്ചപ്പോൾ വേറൊരു വാക്യം അവർ കണ്ടെത്തി, വായവ്യം ശേദം ആനഭേദ ഒരു വാക്യം. അതായത് വായു ദേവതയെ ഉദ്ദേശിച്ച് ശേദം, ശേദ നിറത്തിലുള്ള മൃഗത്തെ ആലഭനം ചെയ്യണം. ആലഭനം ചെയ്യുക എന്ന് വെച്ചാൽ ഹിംസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവെ മീമാംസരെടുക്കുന്നത്. ഹിംസ വേദത്തിൽ ഹിംസയെ വിധിക്കുന്നില്ല എന്ന് പറയുന്നവർ ആലഭനം എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുക എന്നും മറ്റുള്ള അർത്ഥം എടുക്കുന്നു. പക്ഷെ നടന്നുകൊണ്ടിരുന്ന ഹിംസയാണ്. അപ്പോ ഛേദ വെളുത്ത നിറമുള്ള ആടിനെ ഹിംസിക്കാനാ പറയുന്നു വായുദേവതയെ ഉദ്ദേശിച്ച് എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ അവര് താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും നമ്മളെ ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. വായവ്യം ശേദം ആലഭേദ, വായുവേ ക്ഷേപിഷ്ഠ ദേവത എന്നുള്ളത്. അപ്പോൾ വായുദേവത ഉദ്ദേശിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ എളുപ്പത്തിൽ ഉണ്ടാകും. ഇത് രണ്ടിന്റെയും കൂടെ താല്പര്യമാണ്. കാരണം ശീഘ്രഗാമിയായ ദേവത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശീഘ്രമായി ഫലപ്രദാനം ചെയ്യുന്ന ദേവതയെന്നാണ്, ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഫലത്തെ കൊടുക്കുന്ന ദേവതയെന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ബന്ധത്തെ അങ്ങനെ പൂർവ്വമീമാംസകർ കണ്ടുപിടിച്ചു. അപ്പം വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം നടത്തി കഴിഞ്ഞാൽ

രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വിശാലമായ ഒരു അർത്ഥത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് വിധിവാക്യങ്ങളുമായി ഏകവാക്യമായിട്ട് അർത്ഥവാദങ്ങൾ വിധിവാക്യത്തിന്റെ അംഗമാകുന്നു എന്നാണ്, അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും സാർത്ഥകമാണ് എന്നുള്ളതാണ് പൂർവമീമാംസകരുടെ സിദ്ധാന്തം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ ഉദാഹരണമാണ് പറയുന്നത്, സ്വരോദീത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേദവാക്യമാണ്. സ്വരോദീത് യഥാരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം, ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന എന്താണ്? ഇതും ഒരു അർത്ഥവാദ വാക്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത്, അതായത് വായുർവൈ ക്ഷേപിഷ്ഠാ ദേവത എന്ന് പറയുന്നത് സ്തുതിപരമായ വാക്യമാണെങ്കിൽ വേറൊരു വാക്യമുണ്ടെന്നാണ്, ബർഹിഷി രജതം ന ദേയം എന്ന് പറയും. യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുതെന്നാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വാക്യം വരുന്നത്. സു അരോദീത് യദരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം എന്ന് പറയുന്ന വാക്യം. അത് ദക്ഷിണയായിട്ട് എന്തുകൊണ്ട് വെള്ളി കൊടുക്കാൻ പാടില്ല? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി. അത് തുടങ്ങുന്ന സമയത്ത് ദേവന്മാര് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകകളെല്ലാം അഗ്നിദേവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മടക്കിത്തരണം, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അഗ്നിദേവനെ ഏൽപ്പിച്ചതിന് ശേഷം ദേവന്മാർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ താമസിച്ചു. അഗ്നിദേവൻ ഈ ദ്രവ്യത്തിലെല്ലാം നോക്കിയിരുന്നപ്പോൾ അഗ്നിദേവൻ ഇതിൽ ലോഭമുണ്ടായി. ഇതെല്ലാം കൈവശമാക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അവർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അഗ്നിദേവൻ ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു, കുളിയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനില്ല, തങ്ങളുടെ വസ്തുവകകളും കാണാനില്ല. പിന്നെ അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാർ പോയി. അങ്ങനെ പോയി അവസാനം കണ്ടു, പിടിച്ച് അഗ്നിദേവനെ അവർ കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീര് ഉരുണ്ടുരുണ്ട് വീണതാണ് വെള്ളിയായി തീർന്നതെന്നാണ്. ഈ ഭൂമിയിൽ കാണുന്ന വെള്ളിയെല്ലാം അഗ്നിദേവന്റെ കണ്ണുനീരാണെന്നാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ? കണ്ണുനീരെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് അത് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനൻ സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണോ, യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്, അത് അരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ നിന്ദിക്കുകയാണ്, വെള്ളിയെ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലയിടത്ത് അർത്ഥവാദ വാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ, അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലയിടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജതദാനം എന്ന് പറയുന്നത് നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സ്വരോധി എന്ന് പറയുന്ന ഈ വാക്യം. അപ്പൊ ബർഹിഷി രജതം എന്ന ദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വ അരോദീതെന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണോ, അത് അർത്ഥവത്താണോ, വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കൂ, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് പറയുന്നത്, അതേവസോ അരോദീ ഇത്യവമാദീനാം. ഈ വാക്യങ്ങളും അനർത്ഥക്യം മാഭൂത്, ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി പോകും ഒരു ഭാഗം. അതുകൊണ്ട് പൂർവമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വാ, വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്നുവെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇത് സ്ഥാപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം, അതുകൊണ്ട് വിധി വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, വിധിവാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിനർത്ഥമുണ്ടാകും. സ്വതന്ത്രമായ അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാനൊക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെ

0: നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംച വിഷയത്വ ഇത്യാദീനാം ക്രിയ തത് സാധന അഭിദായിത്വേന കർമ്മസമവായിത്വം ഉക്തം. അതുപോലെ തന്നെ ഇഷയത്വ പലാശാഖ അതിന്റെ ശാഖയെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇത്യവമാദീനാം ഈ മന്ത്രങ്ങളും എല്ലാം എന്താണ്? ക്രിയാ തസാധന അഭിധായിത്വേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം ദ്രവ്യം, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം ദധി തൈര്, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. രൂപം കുറ്റി, പശുവിനെ കെട്ടുന്നതിനുണ്ട്, അതായത് ആടിനെ കെട്ടുന്നതിനുണ്ട്. ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിത്വേന, ഇതിനെയെല്ലാം പറയുന്നു അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ഉരീഹി നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെയെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം, കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്? ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ്? ന ക്വചിതപി വേദവാക്യാനാം വിധി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദൃഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്? വേദാന്തവാക്യാനാം, വേദാന്തവാക്യങ്ങൾ ക്വചിതപി ഒരിടത്തും തന്നെ, വേദം സമൂലം പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ, വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദൃഷ്ട, അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല, ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ വേദവാക്യങ്ങൾ. അല്ലാത്ത വാക്യങ്ങൾ, മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ, അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട്, വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസകരുടെ അഭിപ്രായം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Chittinodu tadamya pattirikkunnu. Chittadamyathilirikkunnu. Andhakarnam. Kandavu irumbum pole. Onnayirikkunnu andhakarnam. വേർതിരിക്കാൻ വയ്യ, ഒരിക്കലും വേർതിരിക്കാൻ വയ്യ, സൃഷ്ടികർത്താവിന് പോലും വേർതിരിക്കാൻ വയ്യാത്തതാണ്. പാലിന് വെള്ളം കലർത്തി നോക്ക് വേർതിരിക്കും, പാലിനെ തിളപ്പിച്ചാൽ മതി, വെള്ളം അങ്ങ് ആവിയായി പോകും. പക്ഷെ ഇത് സാധ്യമല്ല. ഈ ഹംസത്തിൻ്റെ മുമ്പ് കൊടുത്താൽ മതി, ഹംസം തന്നെ വേർതിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ചിത്തും ഇതും തമ്മിലുള്ള ഈ താതാത്മ്യം അതൊരിക്കലും വിടത്തില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഏതുവരെ ഈ അനുഭവം ഉണ്ടോ, ഏതുവരെ ഈ പ്രത്യക്ഷാനുഭവം ഉണ്ടോ അതുവരെ നിന്ന് പ്രത്യക്ഷാനുഭവം ഇത്രയും വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ പ്രത്യക്ഷാനുഭവം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചിജടഗ്രന്ഥി അതിനനുസരിച്ച് നിൽക്കുന്നു. എന്നുമ്പോൾ അത് ശുദ്ധമായ ഒന്നല്ല, ഒരു കലർപ്പാണ്. അത് ഈ അന്ധകരണം എന്ന് പറയുന്നത് ഈ ചിത്തിൽ തന്നെ അവർ ഭവിച്ചതാണ്. അതായത് വേറെ ഒരിടത്തു നിന്നും വരാൻ വഴിയില്ല, അതിൽ തന്നെ അവർ ഭവിക്കുന്നു, അതിൽ തന്നെ തിരോഭവിക്കുന്നു. ഏതുപോലെ സമുദ്രത്തിൽ നിരയും പതിയലും ഉണ്ടാകുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു, സമുദ്രത്തിൽ നിരയും പതിയും ഉണ്ടാകുന്നു, ഇവിടെ നിന്ന് സമുദ്രത്തിൽ നിന്നാണ്, പിന്നെ അതെങ്ങോട്ട് പോകുന്നു, സമുദ്രത്തിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ അതിനൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തെ അത് ഉള്ളിടത്തോളം കലവനെ വിടാൻ പറ്റത്തില്ല. അത് നുരയും പദവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ, ആ രൂപത്തിലും ആകാരത്തിലും നാമത്തോടു കൂടിയൊക്കെ ഇരിക്കുമ്പോൾ അതിന് ജലമയമായിരിക്കാനേ പറ്റും, ജലത്തെ വിട്ടിട്ടിരിക്കാൻ പറ്റില്ല. സമുദ്രം എന്ന് പറഞ്ഞാലും ജലം തന്നെ, നിരയും പതയും എന്ന് പറഞ്ഞാലും ജലം തന്നെ. അതിൻ്റെ ഒരു വിശേഷത അതാണ്, ജലമയമായി ഇരിക്കാൻ കഴിയും നിരയ്ക്ക് തിരയ്ക്ക്. അതുപോലെ ഈ അന്ധകരണവും ഈ ചിത് സമുദ്രത്തിലൊരു നിരയും പതയും, അതുകൊണ്ട് തന്നെ ഒരിക്കലും ചിന്മയമല്ലാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ അതി വന്നു ചേർന്നു, അത് വാസ്തവത്തിൽ സംഭവിച്ചതല്ല, അജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ്, മായ കൊണ്ട് സംഭവിച്ചതാണ് എന്നെല്ലാം പറയാം. എന്തായാലും അതങ്ങനെ ഇരിക്കുന്നു, അതൊരു മാറ്റത്തിൽ അനുഭവപ്പെടുന്നതാണ്. അതിൽ പറയുന്നത് നിസ്തരംഗ സമുദ്രം, തരംഗരഹിതമായ സമുദ്രം. പിന്നെ അത് ക്ഷോഭമുണ്ടായി, അല്ലെങ്കിൽ നിരയും പതയൊക്കെ ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തിൽ ആണ് ഇത് സംഭവിക്കുന്നത്, ഈ ചിന്തതാണ് നമ്മുടെ അനുഭവങ്ങൾ. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങി നാനാതരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഈ മാലിന്യത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളെ, ഈ അനുഭവങ്ങൾക്ക് ഹേതു തന്നെ മാലിന്യമാണ്. ശുദ്ധമായിരുന്ന, നിർവികാരമായിരുന്ന അതിൽ സംഭവിച്ച ഈ മാലിന്യം പരമാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതും എന്നാൽ സംഭവിച്ചു എന്ന അനുഭവം ഉള്ളതുമാണ്. പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ അനുഭവത്തിൽ അതുണ്ട്. പരമാർത്ഥത്തിലില്ലാത്തത് എന്നാൽ അനുഭവത്തിൽ വരുന്നതിനാണല്ലോ ഭ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ടത് ഭ്രാന്തിയാണ്. ഈ പ്രത്യക്ഷം ഈ ഭ്രാന്തിയാണോ നിങ്ങളിത്രയും ബലത്തിൽ പിടിക്കുന്നത്? അതുകൊണ്ട് ഈ ഭ്രാന്തി നിന്നുകൊണ്ടുള്ള ഈ അനുഭവങ്ങൾ, ഇതിനെ യഥാർത്ഥമായ അനുഭവം ബാധിക്കും. അതവിടെ അതാണ് ഋഷി ഉപദേശിക്കുന്നതാണ്, യഥാർത്ഥമായ അനുഭവം അതിനെ ബാധിക്കും. അനുപ്രത്യക്ഷം യഥാർത്ഥമല്ല, ഉപാധി ആശ്ചര്യജനിത വിശേഷ വിഷയത്വ, ഉപാധി ആശ്ചര്യജനിത വിശേഷമാണ് ഈ ഭ്രമാത്മകമായ അനുഭവം. അതിൻ്റെ വിഷയമാണ് ഈ കാണുന്നതല്ല, അതാണ് പ്രത്യക്ഷാദികൾ. പരമാർത്ഥമാണെങ്കിലോ? അപ്പം ചോദിക്കും, എന്താ താൻ, തനിക്ക് മനസ്സുണ്ട്, കർണങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, താൻ അനുഭവത്തിൽ നിൽക്കുന്നു, അനുഭവത്തിനുള്ള എല്ലാ കർണങ്ങളും തന്നെയുണ്ട്, തനിക്ക് അനുഭവമുണ്ട്, ഈ തൻ്റെ അനുഭവം എന്തുകൊണ്ട് പരമാർത്ഥമായിക്കൂടാ? അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ പരമാർത്ഥത്തെ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തായാലും തനിക്ക് അനുഭവമുണ്ട്, നിങ്ങളെന്താ പറയുന്നത്? അത് ഭ്രാന്തിയാണെന്ന്. എന്തുകൊണ്ട് ഭ്രാന്തിയാകണം? പരമാർത്ഥത്തെ എന്തുകൊണ്ട് ഇത് വിഷയമാക്കുന്നില്ല? അനുസമാനം പറയുന്നു, ദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ എന്നത് സാധ്യമല്ല. അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നു. ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ, കണ്ണിൻ്റെ കണ്ണിനെ കാണാൻ സാധ്യമല്ല. നിങ്ങളെ അനുഭവിക്കുന്നത്, പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അനുഭവിക്കുന്നത് പരമാർത്ഥത്തെയല്ല, അതിനെ അവിഷയം എന്നേ അറിയാൻ കഴിയും. വിഷയം എന്നറിയാൻ കഴിയില്ല, വിഷയമായിട്ട് അറിയാൻ കഴിയത്തില്ല, വിഷയത്തിന് അറിയാൻ കഴിയത്തില്ല. അറിയാമെന്ന് അവിഷയമാണ്, അത് വിഷയമായിട്ടല്ല. അതുകൊണ്ട് ഈ നാനാത്വത്തെ, പ്രപഞ്ചത്തെ അറിയുന്നത് പോലെയുള്ള ഒരറി പരമാർത്ഥത്തെ സംബന്ധിച്ച് ഉണ്ടാകും എന്ന് കരുതണ്ട, അതങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ ദൃഷ്ടേഹി ദൃഷ്ടാരം വശി വിജ്ഞാതാരം അരേക്കേന വിജാനീയ ഇവിടെ പറയുന്നു. ശ്രുതി പറയുന്നത് എൻ്റെ അനുഭവത്തിന് ദൃശ്യമായിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഈ അനുഭവത്തിൻ്റെ സാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അനുഭവങ്ങളെല്ലാം എവിടെയാണോ പ്രതിഫലിക്കുന്നത്, അതാണ് നിന്റെ സ്വരൂപം, അതിന് ജനന മരണങ്ങളില്ല എന്നാ പറയുന്നു. അതിൻ്റെ സാക്ഷാത്കാരം അതിനെ യോജിച്ച രീതിയിൽ, യക്ഷാനുരൂപോ ബലി എന്ന് പറയും. യക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ബലി കൊടുക്കേണ്ടത്. മാംസം തിന്നുന്നവനാണെങ്കിൽ മാംസം കൊടുക്കണം, പാല് കുടിക്കുന്നവനാണെങ്കിൽ പാല് കൊടുക്കണം. അപ്പോൾ അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്, അപരോക്ഷത്തിനനുസരിച്ചുള്ള സാക്ഷാത്കാരമാണ്, അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അത് ബാഹ്യവിഷയങ്ങളെ ദർശിക്കുന്നത് പോലെ ഉള്ള ഒരു ദർശനം പറയുന്നു. ഒരാൾ പറയുന്നു, ആ ഞാൻ നിന്നെ കാണുന്നത് പോലെ തന്നെ പരമാത്മാവിനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രോതാവ് ഗ്രഹിക്കുന്ന അർത്ഥമല്ല വക്താവ് ഉദ്ദേശിക്കുന്നു. ഇന്ദ്രിയ അർത്ഥസന്നിവേശത്തിലൂടെ ഉണ്ടാകുന്ന ഈ പ്രത്യക്ഷാനുഭവം പോലെ ഒരു അനുഭവമാണ് പരമാർത്ഥാനുഭവം എന്നല്ല വിവക്ഷിക്കുന്നത്. എങ്ങനെയാണോ നീ അല്ലെങ്കിൽ വിഷയം മുമ്പിലിരിക്കുകയും ആ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതേ വിഷയത്തെ സംബന്ധിച്ച് സംശയാദി വിപരീതങ്ങളില്ലാതിരിക്കുന്നത് അതാണ് സംശയാദി വിപരീതങ്ങളുടെ നിവാരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല എന്നെ കാണുന്നവരെ ദൈവത്തെ കാണുന്നു, എന്നെ കാണുന്ന എങ്ങനെ? ഇന്ദ്രിയാർത്ഥ സന്നിവേശത്തിലൂടെ ഇന്ദ്രിയവും മനസ്സും എല്ലാം എന്നിൽ പ്രവർത്തിച്ച് എന്നെ കാണും, അതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ദൈവത്തിൽ പ്രവർത്തിച്ച് ദൈവത്തെ കാണും, പ്രത്യക്ഷമാകുന്നു. ദൈവത്തിൻ്റെ കാലും തലയും മുഖമെല്ലാം കാണുന്നു. അങ്ങനെയല്ല ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ പ്രത്യക്ഷത്തിന് ബാധിക്കുന്ന ഒന്നും തന്നെ സംശയാദികളൊന്നും, അതുപോലെ ഇവിടെ ആ പരമാർത്ഥ ജ്ഞാനത്തെ ബാധിക്കുന്ന സംശയാദികളൊന്നുമില്ല. അതിനത് മറ്റു വിഷയങ്ങളെപ്പോലെ വിഷയമാകേണ്ട കാര്യമില്ല. അത് വിഷയമല്ല എന്നറിയുന്നതും അതിനുള്ള അജ്ഞാനത്തിൻ്റെ നിരാസമാണ്. അത് സത്താണെന്നറിയുന്നത് അസത്താണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസമാണ്. ചിത്തെന്നറിയുന്നത് ജഡമാണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസം. ആനന്ദമെന്നറിയുന്നത് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിൻ്റെ നിരാസം. അജ്ഞാനാദികളെ നിഷേധിച്ച് വസ്തുസ്ഥിതിയെ ബോധിപ്പിക്കുന്നു, അതാണ് ശ്രുതി. അങ്ങനെയുള്ള ശ്രുതി ഇതിനെ നിർദ്ദേശിക്കുന്നത് വിജ്ഞാതമായിട്ടാണ്, അല്ലാതെ വിഷയമായിട്ടല്ല. വിജാനീയ എന്തുകൊണ്ടറിയാൻ കഴിയും? നീ പറയുന്ന ഏത് പ്രത്യക്ഷം കൊണ്ടതിന് അറിയാൻ കഴിയുന്നത്? അത് വിഷയത്വനെ അറിയുന്നില്ല, എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള അറിവ് പൂർണ്ണവുമാണ്. രണ്ടും മനസ്സിലാക്കും. ആ പൂർണ്ണതയുടെ ഭാഗമാണ് അതിന് വിഷയത്വനെ അറിയുന്നില്ല എന്നറിയുന്നു. അതുകൂടി ചേർന്നിട്ടുള്ള അത് പൂർണ്ണമാകുന്നു. അതുകൂടി ചേരുമ്പോഴാണ് അത് സംശയരഹിതമായി അറിയുന്നത്. ഈ കാണുന്ന സർവ്വതും വിഷയമായിട്ടറിയുന്നു. എങ്ങനെ ഒന്നിനെ മാത്രം വിഷയമല്ലാതെ അറിയാൻ കഴിയും? വിഷയമല്ലാന്നതിനെ എങ്ങനെ അറിയും? സംശയം വരും. അവിടെ പറയുന്നു അത് സ്വരൂപമായതുകൊണ്ട്, സുസ്വരൂപമായതുകൊണ്ട്. അത് അറിയപ്പെടുന്നവൻ്റെ അറിയുന്നവൻ്റെ അറിയപ്പെടുന്നതിൻ്റെ അറിവിൻ്റെയും സ്വരൂപമായിരിക്കുന്നുണ്ട്. അത് വിഷയമാണ്. അപ്പോൾ ആ സംശയത്തെ അവിടെ പരിഹരിച്ചു. ഇങ്ങനെ അതിൽ വരാമെന്നുള്ള എല്ലാ മിഥ്യാരോപങ്ങളെയും നിഷേധിക്കുന്നതായ അറിവ്, പൂർണ്ണമായ അറിവ്. ആ അറിവ് പൂർണ്ണമാണ്, പക്ഷെ അറിവിന് അത് വിഷയമാകണമെന്നില്ല. എന്തുകൊണ്ട്? അവിഷയത്വമാണ് അറിവിൻ്റെ പൂർണ്ണത കൊടുക്കുന്നത്. അവിജ്ഞാതം വിജ്ഞാതൃ, വിജ്ഞാതാവ് എങ്ങനെ വിജ്ഞാനത്തിന് വിഷയമാകും? അത് അവിജ്ഞാതാവായിരിക്കുന്നു. വിജ്ഞാതാവ് ഒരിക്കലും വിജ്ഞാനത്തിന് വിഷയമാകുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. സ്വരൂപത്തിന് മാറ്റം സംഭവിക്കുന്നു. വിജ്ഞാതാവിൻ്റെ സ്വരൂപം തന്നെ എന്താണത്? അവിജ്ഞാതാവ് എന്ന് വെച്ചാൽ മറ്റൊരു വിജ്ഞാനത്തിന് അത് വിഷയമാകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. പ്രകാശത്തിന് മറ്റൊരു ജഡപ്രകാശം കൊണ്ട് കാണേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ പറയണല്ല എല്ലാത്തിനെയും പ്രകാശം കൊണ്ട് കാണുന്നുണ്ട്, ഒരു യുക്തിയാണ്, സാമാന്യ യുക്തി ശരിയാണെന്ന് തോന്നുന്നു. ഈ ലോകത്തുള്ള സർവവസ്തുക്കളെയും പ്രകാശം കൊണ്ട് കാണുന്നത് കൊണ്ട് പ്രകാശത്തെ കാണുന്നതിന് മറ്റൊരു പ്രകാശം കൂടിയേ തീരൂ, ഒരു ജഡപ്രകാശം. അതൊരു വാശി മാത്രമാണ്, പറയുന്നത് സാമാന്യ നിയമമാണ്. എന്താണോ ഈ ലോകത്തുള്ള സർവവസ്തുക്കളെയും കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു പ്രകാശം കൂടിയേ തീരൂ. അതുകൊണ്ട് പ്രകാശത്തെയും ഞാൻ കാണുന്നുണ്ട്, അതിനും അതുപോലെ മറ്റൊരു ജഡപ്രകാശം വേണമെന്ന് പറഞ്ഞാൽ അനുഭവവിരുദ്ധമായ കാര്യം. അവസാന ഭാഗത്ത് വരുമ്പോൾ ആ യുക്തി ആ പ്രകാശം തന്നെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? പ്രകാശം മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, സ്വാനുഭവമാണ്. എന്താ അതങ്ങനെ? അത് പ്രകാശമായതുകൊണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? അതാണ് പ്രകാശത്തിൻ്റെ സ്വരൂപം എന്ന് പറയും. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് അത്, അവിജ്ഞാതമായിരിക്കുക. മറ്റൊരു വിജ്ഞാനം കൊണ്ട് അതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പ്രകാശത്തിന് മറ്റൊരു പ്രകാശം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ട്. മറ്റൊരു ജഡപ്രകാശത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതതിൻ്റെ സ്വഭാവമാണെന്നോ സ്വരൂപമാണെന്നോ അല്ലാതെ മറ്റെന്ത് പറയാനോ? എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തു സ്വഭാവം. അതുപോലെ വിജ്ഞാതാവിൻ്റെ സ്വഭാവമാണ് അത് അവിജ്ഞാതമായിരിക്കുക. അതുകൊണ്ട് നിന്റെ ഈ പ്രത്യക്ഷത്തിൽ നേരത്തെ ചോദിച്ചെന്താണ്? ആ പരമാർത്ഥം വെളിപ്പെടുന്നില്ല, ആ പരമാർത്ഥമായതെല്ലാം വെളിപ്പെടുന്നുണ്ട്, അതിനെയാണ് നീ അനുഭവം എന്ന് പറയുന്നത്. ഇത്യാദി ശ്രുതിഭ്യ, ധാരാളം ശ്രുതികളുണ്ട് ഇതിൽ നിന്നെല്ലാം. ഇന്ന് ആത്മവിഷയം വിജ്ഞാനം, ഈ വിജ്ഞാനം നിന്റെ അറിവ് പ്രത്യക്ഷാനുഭവം ആത്മാവിനെ വിഷയമാക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആത്മാവിന് നിന്റെ വിജ്ഞാനത്തിൻ്റെ സഹായമില്ല, ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. കിം തർഹി, പിന്നെന്താണ്? ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛായാവിഷയമേവ സുഖിതോഹം ദുഃഖിതോഹം ഇത്യവുമാതി പ്രത്യക്ഷ വിജ്ഞാനം. ബാഹ്യമായ പ്രത്യക്ഷം അത് പോട്ടെ, ചർച്ചയ്ക്ക് വരുന്നത് താനാണ്, തന്നെ കുറിച്ചാണ്. എൻ്റെ അനുഭവം ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. ഈ അനുഭവത്തെക്കാളും പ്രബലമായൊരു അനുഭവം വരണം ഇതിനെ നിഷേധിക്കാൻ. അതെങ്ങനെ ഉണ്ടാകും? ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതിന് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ നേരിട്ട് അനുഭവിക്കും. അതിന് സമാനം പറയുന്നു, നേരിട്ട് അനുഭവിക്കുന്നത് ശരിയാണ്, അതിനെ പ്രത്യക്ഷം എന്ന് പറയാം. പക്ഷെ ഈ അനുഭവം ഭ്രാന്തിയാണ്. ബുദ്ധ്യാദി ഉപാധി, ബുദ്ധി തുടങ്ങിയ ഉപാധികൾ ആത്മപ്രതിച്ഛായ വിഷയമേ, അതിൽ വരുന്ന ആത്മപ്രതിച്ഛായ നേരത്തെ പറഞ്ഞു ചൈതന്യാഭാസം, അതിലാണ് ഈ അനുഭവങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഈ അനുഭവങ്ങളെല്ലാം അന്ധകരണത്തിൻ്റെ തലത്തിലാണ്, സ്വരൂപതലത്തിലല്ല, അല്ലെങ്കിൽ ആത്മാവിൻ്റെ തലത്തിലല്ല. ആത്മതലത്തിൽ നിന്നും വളരെ താഴെയാണ് അന്ധകരണത്തിൻ്റെ തലം. ആത്മതലം സർവാധിപർത്തിയായിരിക്കും, നിസ്സംഗമായി സ്വയം ജ്യോതിസായി പ്രകാശിക്കുന്നു. അതിൻ്റെ താഴ്ന്ന തലങ്ങളിലാണ് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ എല്ലാം തന്നെ. അതിലെ അന്ധകരണത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ നിലയിലാണ് ഈ അനുഭവം. സുഖി അഹം, സുഖി അഹം, ദുഃഖി പ്രത്യക്ഷ വിജ്ഞാനം. ഇത് പരമാർത്ഥ നിലയിലല്ലാത്തതുകൊണ്ട് ഇത് സത്യമില്ല, ഇത് ഭ്രാന്തിയാണ്. പരമാർത്ഥമല്ലാത്ത ഭ്രാന്തിയാണ്. അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമാണെങ്കിൽ മരും മരീചികയും എല്ലാം സത്യം എന്ന് പറയേണ്ടി വരും. അവിടെ നിന്നും ആ യുക്തിയെ നീ അംഗീകരിക്കുന്നില്ല. എന്താണ് അനുഭവിക്കുന്നതുകൊണ്ട് സത്യമാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പറയാൻ കഴിയത്തില്ല. ഈ അനുഭവം ഇങ്ങനെ ഇരിക്കട്ടെ, പരമാർത്ഥം എന്താണോ? ഇപ്പൊ സുഖദുഃഖാദികൾ ആർക്കാണ് പറയുന്നു? അത് ജീവനാണ്. അതൊന്ന് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, സുഖദുഃഖാദി അനുഭവമുണ്ട്, അത് പ്രത്യക്ഷമാണ്, പക്ഷെ അതെല്ലാം ജീവനാണ്, ജീവചൈതന്യത്തിനാണ്. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ പറയുന്ന ആരെക്കുറിച്ചാണ്? ജീവസാക്ഷിയെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഏതെന്നിലാണോ ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായി മാറി മാറി വരുന്ന അനുഭവങ്ങൾ, ഏതൊരനുഭവത്തിലാണോ നിൽക്കുന്നത്, ഇതിനാധാരമായ ഒരു അനുഭവമുണ്ട്, അത് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഭ്രാന്തിയല്ല, ഇത് ഭ്രാന്തിയാണ്. ഇവിടെ പറയുന്നുണ്ട് ദുഃഖി ഏതി ഭവേദാത്മാ കസാക്ഷി ദുഃഖിനോ ഭവേ. സുഖദുഃഖാദി അനുഭവങ്ങൾ ജീവനാണെന്ന്, ജീവൻ ആരാണ്? ജീവൻ നീ തന്നെ ജീവൻ. അപ്പൊ സുഖദുഃഖാദി അനുഭവങ്ങൾ എനിക്കാണ്, അവിടെ തർക്കമില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഈ അനുഭവം, ഈ അനുഭവത്തോടുകൂടിയിരിക്കുന്ന ഈ ഞാൻ, അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്ന ഈ ഞാനല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? ആരായി സാക്ഷി? അങ്ങനെ ഒന്നില്ല. ഈ അനുഭവിക്കുന്നവനല്ലാതെ മറ്റൊരുവനില്ല ഇവിടെ. അതിനെ നിഷേധിക്കുന്നു. അതല്ല, ഭിത്തി കൂടാതെ ചിത്രം എഴുതാൻ സാധ്യമല്ല. ചിത്രം എഴുതണമെങ്കിൽ ഭിത്തി വേണം. അതങ്ങനെ വളരെ സ്വച്ഛമായ ഭിത്തി വേണം. എന്ന് വെച്ചാൽ എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കത്തക്ക ശേഷിയുള്ള ഒരു ഭിത്തി വേണം. അവിടെ നാനാ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ചിത്രമാകുന്നത്. അത് പരസ്പര വിരുദ്ധമായത്, വെളുപ്പുണ്ട്, കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്. നാനാ രൂപാന്തരങ്ങളെ പ്രാപിക്കുന്ന നാനാവർണങ്ങൾ. ഇവിടെ നമ്മുടെ അനുഭവം എന്താണ്? ഭിത്തിയല്ല, കേവലം ചിത്രമാണ് അനുഭവം. അതെങ്ങനെ നാനാവർണങ്ങളിൽ പരസ്പര വിരുദ്ധമായി? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം അനുഭവിക്കുന്ന സുഖി, ഇതിന് നേരെ വിരുദ്ധമായ അനുഭവമാണ് അടുത്ത് വരുന്നത് ദുഃഖി. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ സുഖിയാണ്. നേരെ വിരുദ്ധമായി അടുത്ത നിമിഷം പറയുന്നു ഞാൻ ദുഃഖിയാണ്. എന്താ ഈ സുഖിയായ ഞാനാണോ ദുഃഖിയായിരിക്കുന്നു? ഒരിക്കലുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ സുഖിയായിരിക്കുമ്പോൾ തന്നെ ദുഃഖിയായിരിക്കണം, അത് കഴിയുന്നില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, അടുത്ത ക്ഷണം ദുഃഖിയാകുന്നു, വീണ്ടും സുഖിയാകുന്നു, പ്രതിക്ഷണം ഇത് മാറുന്നു. ചിലപ്പോൾ ആ അനുഭവത്തിന് കുറച്ച് സ്ഥായിത്വം വന്നേക്കാം, എന്നാലത് മാറുന്നു. നമുക്ക് ഒരേ ക്ഷണത്തിൽ സുഖിയായും ദുഃഖിയായിരിക്കാനും പറ്റുന്നില്ല. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായ വർണ്ണങ്ങളാണ്. പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒന്നിന് പരസ്പര വിരുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അഹം സുഖി എന്നുള്ള അനുഭവം, അഹം ദുഃഖി എന്നുള്ള അനുഭവം തുടർന്ന് വരുന്ന ഈ അനുഭവ പരമ്പര, ഇത് ഒന്നല്ല, പലതാണ്. പക്ഷെ ഇത് പരസ്പര വിരുദ്ധമാണെങ്കിലും തൻ്റെ അനുഭവം എന്താണ്? ഇതെല്ലാം തന്നിൽ അനുഭവപ്പെടുന്നതാണ്. സുഖിയാണെന്നും ദുഃഖിയാണെന്നുള്ള അനുഭവം തന്നിൽ അനുഭവപ്പെടുന്നതാണ്. ഇത് ഓരോന്നും പരസ്പര വിരുദ്ധമായിരിക്കണമെങ്കിൽ സുഖാനുഭവം വേറെ, ദുഃഖാനുഭവം വേറെ, ഇത് ഒന്നാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. സുഖാനുഭവമാണ് ദുഃഖാനുഭവം, ആർക്കെങ്കിലും പറയാൻ കഴിയും? സുഖാനുഭവമാണ് ദുഃഖാനുഭവമെങ്കിൽ പിന്നെ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നേടാനും ശ്രമിക്കത്തില്ല. അപ്പം അനുഭവത്തിൽ നിന്ന് നിർണ്ണയിക്കുക, ഇത് പരസ്പര വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് വേറെ വേറെയാണ്. പക്ഷേ ഈ അനുഭവങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ഇതെല്ലാം തന്നിലാണ്. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അപ്പോൾ ഈ സുഖ ദുഃഖാനുഭവങ്ങളുടെ ഈ വിഭിന്ന വർണ്ണങ്ങളുടെ ഈ പരമ്പര ഏതൊരു പ്രതലത്തിലാണോ ഉള്ളത്, എവിടെയാണോ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാനാവർണ്ണങ്ങൾ, അങ്ങനെ ഒന്നുണ്ടോ? ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നത് എന്നിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു. അങ്ങനെയല്ലേ? മുമ്പിലിരിക്കുന്ന ആ പ്രതലത്തിൽ ഒരു ചിത്രം വരുന്നു പോകുന്നു, വേറൊരു ചിത്രം വരുന്നു പോകുന്നു. ഈ ചിത്രമെല്ലാം ഒന്നാണോ? അല്ല, ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട്, ഒരിക്കൽ പുരുഷൻ വരുന്നു പിന്നെ സ്ത്രീ വരുന്നു, ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട് തന്നെ അതൊന്നല്ല. പക്ഷേ ഇതെല്ലാം എവിടെ? ഒരേ ഒരു പ്രതലത്തിൽ. അതുപോലെ ഇതിനെക്കുറിച്ച് എന്ന് പറയുന്ന അനുഭവങ്ങളെക്കുറിച്ച് തന്നിൽ നടക്കുന്നു. താനാരാ തന്നിൽ നടക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം സുഖദുഃഖങ്ങളെല്ലാം ബോധത്തിന് വിഷയമായിട്ടാണ് നിൽക്കുന്നത്. അവരെയും ചിത്രത്തിൻ്റെ പരിണാമവും ബോധത്തിൻ്റെ വിഷയവുമാണെന്ന് പറയും. ബോധത്തിൻ്റെ വിഷയവുമായി ചിത്തം പരിണമിക്കുന്നതാണ്. മുമ്പ് പറഞ്ഞല്ലോ ചിത്തത്തിൻ്റെ സ്വഭാവമാണ് അതെപ്പോഴും ചൈതന്യവത്തായിട്ടേ ഇരിക്കും. ചൈതന്യത്തെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ചിത്തം സദാ ചിന്മയമായിരിക്കുമ്പോൾ അതിന് മാറ്റം സംഭവിക്കും, പരിണാമങ്ങൾ സംഭവിക്കും. ആ പരിണാമങ്ങളാണ് ഒരിക്കലത് സുഖമായി പരിണമിക്കും, വേറൊരിക്കലും നേരെ വിരുദ്ധമായ ദുഃഖമായി പരിണമിക്കും. ഒന്ന് തന്നെ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് പല നിമിത്തങ്ങളെയും അനുസരിച്ച് അത് പരിണമിക്കും. ഈ പരിണാമം എവിടെ സംഭവിക്കും? ചിത്തം സ്വയം പരിണമിക്കുന്നു. ഈ പരിണാമങ്ങൾ എവിടെ സംഭവിക്കുന്നു? ചിത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബോധത്തിൽ സംഭവിക്കുന്നു. ഇപ്പൊ സുഖദുഃഖാനുഭവങ്ങൾ നിരന്തരം ഈ ബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ പ്രതലത്തിൽ വർണ്ണങ്ങൾ മാറുന്നതുപോലെ ഏതൊരു സ്ഥലത്താണോ ഇതെല്ലാം സംഭവിക്കുന്നത്, ആ സ്ഥലം അന്യമല്ല. കാരണം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ സുഖിയാണ് ചോദിക്കുന്നു. നീ സുഖിയാണെങ്കിൽ ആ സുഖം ഇവിടെ എന്നിലാണ് സുഖം. അടുത്തപോലെ ഞാൻ ദുഃഖിയാണ്, ആ ദുഃഖം ഇവിടെ എന്നിലാണ്. ഇവിടെ ബോധമല്ലാതെ ഞാനെന്ന് പറയാൻ പറ്റുന്നു. ചിത്തല്ലാതെ ഞാനെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഞാനെന്ന് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാനെന്ന് സ്വയം വെളിപ്പെടുന്ന ആ ചിത്തമാണ്, ചിത്താണ്. ചിത്ത് വരെ ചിത്തം വരെ, ചിത്തം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം, ചിത്തം എന്ന് പറഞ്ഞാൽ അറിവ്. അതാണ് സ്വയം വെളിപ്പെടുന്നത്. ഈ സുദുഃഖ അനുഭവത്തിൽ ഇതിങ്ങനെ ഒരു പരമ്പരയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചിത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയാം. മാത്രമല്ല ഈ സുദുഃഖാനുഭവങ്ങളിലൂടെ ഈ ചിത്ത് സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയും. അതുകൊണ്ടല്ലേ പറയുന്നത് എന്നിലാണ് ഈ സുദുഃഖാനുഭവങ്ങൾ, കാമക്രോധങ്ങൾ, രാഗദ്വേഷങ്ങൾ സർവവും തന്നിലാണ്. അങ്ങനെ ഈ അനുഭവങ്ങളിലെല്ലാം ഏതൊന്നാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? താൻ ആ ബോധം. അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം ഏതൊന്നാണോ വെളിപ്പെടുത്തുന്നത്, രണ്ടു തരത്തിലും പറയാം. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതുമാണ്, വിളക്കിനെ പോലെ. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ഇരുട്ടിനെ നശിപ്പിച്ച് വസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ സുഖദുഃഖ അനുഭവങ്ങൾ എന്നിൽ എന്ന് നമുക്ക് ഒരനുഭവം ഇല്ലാതെ ഇത് എന്ന് തുടങ്ങിയ അനുഭവം അനുസ്യൂതമായി വ്യാഗ്ര സ്വപ്നങ്ങളിൽ അനാദിയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖദുഃഖം ഇത് വേറെ എവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്? എന്റെ സുഖം എന്റെ ദുഃഖം നിന്നിലിരിക്കാറുണ്ട്. എന്റെ സുഖം എന്റെ ദുഃഖം എന്നിലാണ് വെളിപ്പെടുന്നത്. ഞാനായിരിക്കുന്ന ഈ ബോധത്തിലാണ് വെളിപ്പെടുന്നത്. ആ വെളിപ്പെടുന്ന ഇത് അത് സാക്ഷി. പിന്നെ സുഖിയും ദുഃഖിയുമായിരിക്കുന്നതോ അത് മാറിക്കൊണ്ടിരിക്കും. അത് ഏകമല്ല. കാരണം ഈ നിമിഷം ഞാൻ സുഖിയായിരിക്കുമ്പോൾ അടുത്ത നിമിഷം ഇതിന് നേരെ വിരുദ്ധമായി ദുഃഖിയായി മാറും. പരസ്പര വിരുദ്ധവും പരിണാമവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് അത് ജീവനാണ്, ജീവന്റെ സ്വഭാവമാണ്. ചില വസ്തുക്കൾ അങ്ങനെയാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ചില വസ്തുക്കൾ അങ്ങനെയല്ല, നിശ്ചലമായിരിക്കും. ജലം സദാ ജലമായി തന്നെ ഇരിക്കുന്നു. പക്ഷെ നുര, പദ, തരംഗം, തിര എല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് വാസ്തവത്തിൽ ജലം തന്നെയാണ്, പക്ഷെ രണ്ട് ഭാവം. ജലം എന്നുള്ള നിലയ്ക്ക് അത് നിശ്ചലമാണ്, പക്ഷെ നുര, പദകൾ എന്നുള്ള നിലയ്ക്ക് അത് പരിണമിക്കുന്നതാണ്. എന്താ ജലത്തിന്റെ സ്വരൂപത്തിൽ വല്ല മാറ്റവും വരുന്നു. നുരയോ പദയോ ഒക്കെ ആകുമ്പോൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് സാക്ഷി ഈ ചിത്രങ്ങളെല്ലാം എഴുതുന്നതിനുള്ള ഒരു ഭിത്തിയെപ്പോലെ നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ ഈ ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ സുഖിയായും ദുഃഖിയായും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഃഖീയതി ഭവേത. ആ സാക്ഷി ഒരിക്കലും ദുഃഖിയാകുന്നില്ല. ഞാൻ സുഖിയും ദുഃഖിയുമാകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവനാണ് സുഖിയും ദുഃഖിയുമായിരിക്കുന്നത്. സാക്ഷി ദുഃഖിനോ ഭവേത്. അല്ല, ഒരാൾ പറയുകയാണ് അങ്ങനെ ഒരു ഭേദമേ ഇല്ല, സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് ഞാൻ തന്നെ, ആ ഞാൻ തന്നെയാണ് സാക്ഷി എന്ന് പറയാൻ കഴിയത്തില്ല. ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കുന്നു, അസാധ്യമാകും. എന്നാൽ ഇത് സാധ്യം. എന്തുകൊണ്ട്? നിങ്ങളുടെ ചിത്രം മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യം പറയാൻ പാടില്ല. ചിത്രം മാറുന്നുണ്ടെങ്കിൽ മാറാത്തവരെ ഭീതി ആശ്രയിച്ചേ അത് സംഭവിക്കും. അതുപോലെ സുഖദുഃഖാനുഭവങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല, പരസ്പര വിരുദ്ധമായി ഇരിക്കുന്നു. സുഖമാണോ ദുഃഖം? എത്രയോ അത് വിരുദ്ധമായിരിക്കും, ഇരുട്ടും വെളിച്ചവും പോലെ. അങ്ങനെ ഇവ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റത്തിന് ആധാരമായൊരു പ്രതലം, ഒരു ബോധം അതുണ്ടായി തീരും. ശരി, അങ്ങനെ ഒന്നില്ലെങ്കിലോ ഈ മാറ്റത്തെ തനിക്കറിയാൻ കഴിയും. ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കാനും ഒക്കത്തില്ല, ചിത്രത്തെ കാണാനും ഒക്കത്തില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ശരി, സുഖിയായിരിക്കുന്ന ഇതിനപ്പുറം വേറൊരാളില്ല. സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ സുഖിയായിരിക്കുന്നു, ആ ഞാൻ തന്നെ സുഖത്തെ ഗ്രഹിക്കുന്നു. പക്ഷെ അടുത്ത് വരാൻ പോകുന്നത് ഈ ഞാനല്ല, അടുത്ത് വരാൻ പോകുന്നത് ഇത് തന്നെയാണെങ്കിൽ ശരി, നേരെ ഇതിന് വിരുദ്ധമായ ദുഃഖിയാണ് വരുന്നത്. അവിടെയും പറയുന്നു, ഞാൻ നേരത്തെ എങ്ങനെയാണോ സുഖിയായിരുന്നത് അതിന് നേരെ വിരുദ്ധമായ ദുഃഖിയായിരിക്കുന്നു, അല്ലെങ്കിൽ നേരെ വിരുദ്ധമായ സുഖിയായിരിക്കുന്നു. അപ്പോൾ ഇതിനെ ബന്ധിപ്പിച്ചേ പറ്റും. ബന്ധിക്കാതെ ഈ രണ്ടനുഭവങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒന്നുണ്ടായാലേ പറ്റും. അതാണ് സാക്ഷി. അപ്പോൾ സുഖദുഃഖാദികളെ സുഖിയെയും ദുഃഖിയെയും ഗ്രഹിക്കാൻ എന്നുവെച്ചാൽ അതിനെ പ്രകാശിപ്പിക്കാൻ അതിന്റെ പിന്നിൽ ഒരു സാക്ഷി ഉണ്ടായാലേ പറ്റൂ എന്നാണ് പറയുന്നത്. ദുഃഖിയതി ഭവേദാത്മ, ആ ദുഃഖിയായിരിക്കുന്ന ജീവൻ തന്നെയാണ് ആത്മാവ്. അല്ലെങ്കിൽ ഈ സാക്ഷിയാണ് ദുഃഖി, ഇങ്ങനെ രണ്ട് രീതി പറഞ്ഞാലും ശരി. സാക്ഷി ദുഃഖിനോ, ഈ ദുഃഖിക്ക് പിന്നെ എവിടെ സാക്ഷി? ഈ ദുഃഖി എവിടെ നിൽക്കും? ഈ ചിത്രങ്ങൾ എവിടെ നിൽക്കും? സാധ്യമല്ല. ദുഃഖിന സാക്ഷിതായുക്ത സാക്ഷിണോ ദുഃഖിതാത്ത. അതുകൊണ്ട് ഇവിടെ വ്യക്തമായൊരു വേർതിരിവുണ്ട്. ഈ ദുഃഖിയായിരിക്കുന്നവൻ ഒരിക്കലും സാക്ഷിയാകുന്നില്ല. അവൻ സാക്ഷിയായി കഴിഞ്ഞാൽ അവൻ ദുഃഖിയല്ല സുഖിയല്ല, അവൻ അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഒരിക്കലും ആ വർണ്ണങ്ങൾക്കൊരിക്കലും പ്രതലമാകാൻ കഴിയത്തില്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല. അതിനവിടെ വരാൻ മാറിപ്പോവാം. അതാണ് അതിൻ്റെ യുക്തി. ദുഃഖിന സാക്ഷിതായുക്ത, ദുഃഖി ഒരിക്കലും സാക്ഷിയാകുന്നില്ല. ദുഃഖിയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാകുന്നില്ല എന്നർത്ഥം. ദുഃഖിയെ വെളിപ്പെടുത്തുന്ന ഒരു ചൈതന്യമുണ്ട്, അതിലാണ് ആ ദുഃഖി നിൽക്കുന്നത്. മറിച്ച് സാക്ഷിണോ ദുഃഖിതാത്തത, അതുപോലെ തന്നെ ആ ദുഃഖത്തെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അതല്ല ദുഃഖി, അതതിന് മുമ്പിലാണ്. ദുഃഖി ആ പ്രകാശത്തിന് വിഷയമായിരിക്കുന്നു. ഇത് തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ജീവനും തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ചിതാഭാസനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്നവനും തമ്മിലുള്ള ബന്ധം, അതെന്താ? എന്താ ഭിത്തിയും വർണ്ണവുമായിട്ടുള്ള ബന്ധം? അതുപോലെ അതിനാധാരമായിരിക്കുന്നു നമ്മൾ പറയും. അതിനെ ആശ്രയിച്ച് മാത്രമേ ആ വർണ്ണത്തിന് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ സാക്ഷി ഇതിനാധാരമായിരിക്കുന്നു, അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖിയും ദുഃഖിയുമായി ജീവൻ ഇങ്ങനെ സാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സാക്ഷി സ്വയം അങ്ങനെ മാറുന്നില്ല? അത് മാറുന്നില്ല, കാരണം ഈ സാക്ഷിയും സുഖദുഃഖാദികളെ സാക്ഷ്യമെന്ന് പറയും. സുഖി ദുഃഖി അല്ലെങ്കിൽ സാക്ഷ്യഭാസ്യം എന്ന് പറയും, അത് പ്രകാശിപ്പിക്കുന്ന, അത് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനതാകാൻ പറ്റത്തില്ല. വെളിച്ചം പ്രകാശിപ്പിക്കുന്ന പാത്രം വെളിച്ചമാകാൻ പറ്റുമെന്ന് പറ്റത്തില്ല. രണ്ട് വിരുദ്ധ സ്വഭാവമാണ്. പരസ്പര വിരുദ്ധ സ്വഭാവമാണെങ്കിലും അത് പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിന് മറ്റൊന്ന് പ്രകാശ്യമായിത്തീരുന്നു. വെളിച്ചത്തിന്റെ സ്വഭാവമാണ് പാത്രത്തിന്റെ സ്വഭാവം, അത്യന്തം വിരുദ്ധമാണ്. പക്ഷെ വെളിച്ചം അതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന് എന്ത് വേണം? വെളിച്ചവും പാത്രവും തമ്മിലുള്ള ഒരു സംബന്ധം വേണം. അതുപോലെ ഈ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ജീവനും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ പറയുന്നു ഒരു വാസ്തവ ബന്ധമല്ല, ഇതൊരു കൽപ്പിത ബന്ധമെന്നാണ് പറയുന്നു. ഒരു അനിർവചനീയ താതാത്മ്യമെന്ന് പറയുന്നു. നിർവചിക്കാൻ വയ്യ അല്ലേ? വെളിച്ചവും പാത്രവും തമ്മിൽ എന്താ ബന്ധം? നിർവചിക്കാൻ വയ്യ, കാരണം രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. പക്ഷെ രണ്ടും കൂടി ചേർന്നാലേ അതിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അനിർവചനീയ ഒരു ബന്ധം, ആ ബന്ധം കൊണ്ട് സാക്ഷിയും സാക്ഷിഭാസ്യവുമായി, സാക്ഷിയായി ആ ശുദ്ധ ചൈതന്യവും സാക്ഷിഭാസ്യവുമായി സുഖിയും ദുഃഖിയും ഇരിക്കുന്നു. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സംഭവിക്കത്തില്ല. ഒന്നിൻ്റെ മുമ്പിൽ മറ്റൊന്ന്, ഭിത്തിയും ചിത്രയും പോലെ ഇതിങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു. ആ വിഷയത്തിൽ തന്നെയാണ് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളും വിശദീകരിക്കുന്നത്. ശിഷ്യ

ഗക്ഷത്രിഗോദ്വാരേഷ്ട്രിഗോത്രേവേവം യജ്ഞാത്രേ ഇതുരേ പഞ്ചോ യജമാനേ ഗുംശോ യജമാന